ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:24. 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 23, കൊല്ലവർഷം 1201, മിഥുനമാസം 30, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച.

0: റിയൽ എഫ്എമ്മിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് ശ്രോതാക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി.
2: എവിടെയെങ്കിലും തന്റെ അടയാളം പതിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നാളെ നിന്നെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഇന്ന് ജീവിക്കുക. അതുമാത്രമാണ് അതിനുള്ള മാർഗം. ഒരാളുടെ പോലും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അടയാളം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒക്കെ എത്ര വർഷം ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ട് എന്ത് വിശേഷമാണുള്ളത്? ഹൃദയത്തിലാണ് അടയാളങ്ങൾ പതിപ്പിക്കേണ്ടത്. ഹൃദയത്തിൽ ഇല്ലാത്ത അടയാളങ്ങൾ സ്നാനഘട്ടങ്ങളിലെ പുഴകളിൽ ഒലിച്ചു പോകും. അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയ്ക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിൻ്റെ ആസക്തികളിൽ മാത്രം അഭിരമിച്ചു പോയവർക്ക് സംഭവിക്കാവുന്ന ദുരന്തമാണത്.

0: കൊണ്ട മാത്രയിൽ പ്രണയം, പ്രണയം കൊണ്ട മാത്രയിൽ ശാരീരിക സമർപ്പണം, ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങളെ നിർവചിക്കാൻ ശ്രമിക്കുന്നവർ ശകുന്തളയ്ക്ക് സംഭവിച്ച ദുരന്തത്തിൽ കലാശിക്കുന്നു. അടയാളങ്ങൾ വഴികാട്ടികളാണ്. ഒരു യാത്രയ്ക്കിടയിൽ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഈ അടയാളങ്ങളാണ്. വഴികാട്ടികളായി നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന പലരും അനുയായികളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തമുഖത്ത് ആണ് ഇന്ന് നാം നിൽക്കുന്നത്. ബൈബിളിൽ ഉണ്ണിയേശു ജന്മമെടുത്ത പുൽക്കൂട്ടിലേക്ക് പൂജ രാജാക്കന്മാരെ നയിച്ചുകൊണ്ടുപോയത് അടയാളമായി പ്രത്യക്ഷപ്പെട്ട ഒരു നക്ഷത്രം ആയിരുന്നു. ആരെയും വഴിതെറ്റിക്കുന്ന അടയാളമായി നാം മാറരുത്. കാരണം ഒരാളെയും ചിലപ്പോൾ നന്മയിലേക്ക് തിരിക്കാൻ കഴിയുന്ന അടയാളമായി മാറാൻ നമുക്ക് കഴിയണമെന്നില്ല. വഴി വെട്ടുന്നതിനേക്കാൾ എളുപ്പമാണ് വഴി തിരിച്ചുവിടുന്നത്. വഴിയിൽ കാവൽ നിൽക്കുന്ന അടയാളങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓരോരുത്തരിലും ഈശ്വരൻ മഹത്വം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് കണ്ടെത്താൻ സാധിക്കണം. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി ഭവിക്കും. മാതാപിതാക്കളോ അധ്യാപകരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ ഔന്നിത്യം തീരുമാനിക്കുന്നത്, നമ്മളാണ്. പ്രസിദ്ധ സംഗീതജ്ഞനായ ബിഥോവൻ സ്കൂൾ ജീവിതകാലത്ത് പഠനത്തിൽ വളരെ മോശമായിരുന്നു. പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, ഇവനെ പഠിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല, ഇവൻ ജീവിതത്തിൽ ഒന്നും നേടുകയുമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പഠനത്തിൽ പിന്നാക്കം ആയിരുന്നു. ഇരുവരും ചെറുപ്പകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം കേട്ടവരാണ്. പക്ഷേ അത് അവരുടെ ജീവിതത്തെയോ സ്വപ്നങ്ങളെയോ ബാധിക്കാൻ അവർ അനുവദിച്ചില്ല. ഞാൻ ജനിച്ചതും വളർന്നതും പ്രതികൂല സാഹചര്യങ്ങളിലാണ് എന്നത് വളരാതിരിക്കാനുള്ള ഒഴികഴിവല്ല. കെ ആർ നാരായണൻ, APJ അബ്ദുൾ കലാം, ധീരുഭായ് അംബാനി തുടങ്ങി എത്രയോ വീരാത്മാക്കൾ പ്രതിസന്ധികളോട് പടവെട്ടി വിജയിച്ച് ഇന്നും നമുക്ക് മുൻപിൽ അടയാളങ്ങളായി നിൽക്കുന്നു. ഓരോ വിത്തിലും ഓരോ വൃക്ഷം ഉറങ്ങുന്നു. ഓരോ മനുഷ്യനിലും ഓരോ മഹാത്മാവും. ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് ഡോക്ടർ APJ അബ്ദുൾ കലാം നൽകുന്ന ഉത്തരം ശക്തിയുടെ അനന്ത സാധ്യതകളുടെ ചുരുൾ നിവരലാണ് എന്നത്രേ. പലരിലും ദൈവത്തിൻ്റെ ഈ ശക്തി സാധ്യതകൾ ചുരുൾ നിവരുന്നില്ല, അവ മുരടിച്ചും ക്ഷയിച്ചു വളരാതെയും ഇരിക്കുന്നു. നമ്മുടെ ആത്മാവിൽ നിന്ന് നേരിട്ട് വരുന്ന ആനന്ദം, സമാധാനം, കരുണ, സൗമ്യത, ആത്മസംയമനം, നന്മ, വിശ്വാസം എന്നിവ നാം തിരിച്ചറിയുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഇന്നിൻ്റെ ദുരന്തം. അടയാളങ്ങൾ നാളേക്കുള്ള സ്മാരകങ്ങളാണ്, ഭൂതകാലത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് എനിക്കൊരു അടയാളം വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് നിങ്ങൾക്കും ഒരടയാളം വേണം. APJ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കാൽപ്പാടുകൾ കാലമാകുന്ന മണൽപ്പരപ്പിൽ അവശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് വലിച്ചിഴയ്ക്കാതിരിക്കുക.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ജോയ്സി.

റിയൽ FM. സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്തുനിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ.

കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R. സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11-നാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

0: ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ എൻ എൻ കക്കാടിന്റെ കവിത സ്വക്ഷേത്രം ആലപിക്കുന്നു ഡോക്ടർ സി വി ജിഷ മേരി. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി, സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. ഏഴുമണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. ഏഴ് 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം. സഹപ്രായോജകർ ജി എം സി ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ കേൾക്കാം. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസർ പരിപാടി. 9:30 കയ്യൊപ്പ്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ഡില്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Neena Arkel. The mortal remains of 15 Indian tourists who lost their lives in a boat tragedy near Phu Quoc Island in Vietnam arrived in Mumbai last night. The victims were flown from Ho Chi Minh City on a Vietnam Airlines flight after Indian diplomatic missions coordinated the repatriation process with Vietnamese authorities. State governments of Tamil Nadu, Andhra Pradesh and Kerala have been asked to coordinate with the bereaved families for the onward transportation of the bodies to their hometowns. Indian Embassy in Vietnam also expressed gratitude to the Vietnamese authorities for their support during the rescue, identification

0: കാവ്യാഞ്ജലി.
1: എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷാമേരി.

0: എൻ എൻ കക്കാടിന്റെ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ജയചന്ദ്രനും ലതയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം പണിതീരാത്ത വീട്, വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം പുഷ്പാഞ്ജലി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: ആഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുള്ളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലിനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം അന്വേഷണം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം സമർപ്പിച്ചത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ നോക്കാം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ, ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ രാവിലെ 10 മുതൽ. എരഞ്ഞിപ്പാലം ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാല ഹാളിൽ വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 6 മുതൽ. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഏഞ്ചൽസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ദുരന്ത നിവാരണ സേന ഉദ്ഘാടനം ഉച്ചയ്ക്ക് 12 കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കുന്നു. തയ്യിൽ പൂജാ സ്റ്റോർ ആൻഡ് ഗിഫ്റ്റ് ഹൌസിൽ രാവിലെ 10 പുസ്തകമേള. എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 ഫോസ കോഴിക്കോട് ജില്ലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മൊയ്തു കണ്ണങ്കണ്ടി അനുസ്മരണം. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് 10:30.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക

0: നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി

0: സൗത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
1: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2nd ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 47 പോയിന്റ് വർദ്ധിച്ച് 77,616 ക്ഷമിക്കണം, ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. റിയൽ എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര.
0: ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.

0: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: ദേശീയ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 47 പോയിന്റ് വർദ്ധിച്ച് 77,616, എൻ എസ് സി നിഫ്റ്റി 4 പോയിന്റ് വർദ്ധിച്ച് 24,211 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 104,800 രൂപ, വെള്ളി കിലോയ്ക്ക് 224,000 രൂപ, തങ്കം 10 ഗ്രാമിന് 139,300 രൂപ.
2: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 14 നടൻ ശങ്കരാടിയുടെ ജന്മദിനം. മലയാള സിനിമയിൽ നിന്ന് ശങ്കരാടി എന്ന നടൻ കടന്നുപോയിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു.
2: മനുഷ്യരാജിനെ ജവുമാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാ സേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ സേട്ടന്റെ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. യുവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ?
3: കാണാം.
2: ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ.
4: ചങ്ങല സ്വാമി ചങ്ങല, ദേ കാലും ചങ്ങല ഓടിയോ.
1: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യനടനായിരുന്നു 700-ൽ മലയാള സിനിമകളിൽ അഭിനയിച്ച ശങ്കരാടി എന്ന ചന്ദ്രശേഖര മേനോൻ. സിനിമയിലെത്തുന്നതിന് മുൻപ് നാടകരംഗത്ത് സജീവമായിരുന്നു. ഹാസ്യനടനായും സ്വഭാവ നടനായും ഒരുപോലെ തിളങ്ങി. അദ്ദേഹം അഭിനയിച്ച ആരും അന്യരല്ല എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം എം

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
1: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
3: ഒരു തെരുവിന്റെ കഥ.
6: ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഒരു കാലത്ത് കോഴിക്കോടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമെന്നോണം ഈ നഗരത്തിൽ സജീവമായിരുന്നു. മൂന്നാലിങ്കൽ ഭാഗത്താണ് അവർ കൂടുതലായി താമസിച്ചിരുന്നത്. 1946 മുതൽ മൂന്നാലിങ്കൽ പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ ബേക്കറി പ്രധാനമായും ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ ഈ സമൂഹത്തിന്റെ പ്രിയ വിഭവങ്ങൾ കൂടിയായിരുന്നു. കാലം മാറി, സമൂഹ ചിത്രം മറ്റൊന്നായപ്പോഴും ലക്കി സ്റ്റാറിന്റെ തനിമ ഇന്നും ചോരാതെ നിൽക്കുന്നു. അതിന്റെ ഉടമ ധനേഷിന്റെ തൊഴിൽ സമർപ്പണവും. ഇന്നീ പരിപാടിയിൽ അദ്ദേഹം തന്റെ ഓർമ്മകളിലൂടെ ഒരു മടക്കയാത്ര നടത്തുകയാണ്.
7: കണ്ണൂരിലൊരു ബേക്കറിയിലെ ജോലിയായിരുന്നു. അവിടുന്ന് അച്ഛൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ലക്കി സ്റ്റാർ തുടങ്ങി. 46 ഒരു ഡിസംബർ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മൂന്നാലിങ്കിൽ ബേക്കറി ഇല്ല. ശങ്കേഴ്സ് ബേക്കറി മറ്റേ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ ബാംഗ്ലൂരിലുള്ള ഡിലക്ട, പിന്നെ കുറച്ചപ്പുറത്ത് കണ്ടിരുന്നു പൂർണിമ ബേക്കറി. അങ്ങനെ എണ്ണം അവിടെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോപ്പ് ഷോ ഒക്കെ അല്ല വേണ്ടത്, സാധനം നല്ല കൊടുക്കുക. അപ്പം ലൈറ്റും വെളിച്ചും ഒന്നും വേണ്ട, അന്നതരം ആൾക്കാർ വരും. അതാണ് അച്ഛൻ്റെ ഒരു വാക്ക്. അപ്പോൾ അത് അതേപോലെ തന്നെ കൊണ്ടിറക്കുക. കേക്കാണ് കാര്യമായിട്ടുള്ള പ്ലം കേക്ക്, പണ്ടേ ഉണ്ടാക്കുന്നതാണ്. ആ റെസിപ്പി ഇപ്പോഴും ഞാൻ

മാറ്റിയിട്ടൊന്നുമില്ല. അതത് തന്നെ, ഞാൻ സ്കൂൾ വിടുമ്പോൾ ഒന്ന് വരും, ചില സഹായിക്കും. പിന്നെ സ്ഥിരമായത് ATE സൈസാണ്. ഇത് പട്ടേൽ ബി ഡി ലീവ്സിൻ്റെ ഗുജറാത്തുകാരാണ്, ആ സ്ഥലമൊക്കെ ഒരാളാണ്. ഉടമസ്ഥൻ മെച്ചുണ്ട്, ബാക്കിയുള്ളവർ ഫാമിലി കംപ്ലീറ്റ് US-ലാണ്. അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. അത് രണ്ട് കൊല്ലം കുടുമ്പോൾ ഒക്കെ അയച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓർക്കൊരു ഓർമ്മയില്ലാത്ത സംഭവമാണ്. ഇപ്പോൾ നാലാം ഗേറ്റിൻ്റെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ മൂന്നാലിംഗിൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ സിൽക്ക് സ്ട്രീറ്റായി, പിന്നെ വെള്ളയിൽ ആ ടേണിങ് വരെ ഉള്ളൂ. അവിടെയൊക്കെ ഇവരാണ് അധികം ഉണ്ടാകുക, ബാംഗ്ലൂർ ഇന്ത്യൻ ഫുള്ളായിട്ട് ലൈൻ വീടുകൾ പറയേണ്ടത്. നമ്മൾ വീടിൻ്റെ ഷോപ്പിന് നേരെ മുമ്പിൽ ഫ്ലാറ്റില്ലപ്പോൾ അതൊരു വീടായിരുന്നു, അവിടെയാണ് ക്രിസ്മസിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുക. ഇവരെ ബന്ധങ്ങളൊക്കെ അവിടെ വരും, അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഇവരെ ക്രിസ്മസ് ആകുമ്പോഴുള്ള പാർട്ടി, പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ടീച്ചേഴ്സ്, ഈ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് അധികം ഇവർ തന്നെയാണ്. ഒക്കെ അന്ന് അക്കൗണ്ടാണ്, ടീച്ചേഴ്സിൻ്റെ ഒക്കെ മാസത്തിൽ ഇവരെല്ലാം അക്കൗണ്ട് തന്നെയാണ്. 30-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ ക്ലിയർ ആകും, അത് കോയിൻസ് വരെ തരും. അത്രയും കറക്റ്റാണ്, ബുക്കിൽ ഓരോന്നെ എഴുതുക. അച്ഛൻ്റെ ഓർഡർ അവരെ കൊണ്ടുതന്നെ ഇരിക്കണമെന്ന്, സംശയം ഉണ്ടാവില്ലല്ലോ പിന്നീട്. അങ്ങനെ കുറച്ച് ആളെപ്പോൾ ഉള്ളൂ, അധികം ബാംഗ്ലൂർ ഓസ്ട്രേലിയ അവിടെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ വർക്കും താമസമൊക്കെ. ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുള്ളൂ, ആ ജയന്തിനാറിൽ കുറച്ച്, നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നമ്മളെ പീഡിയ കയറാൻ തെറ്റൊന്നും ഉണ്ടാവില്ല. ഫുൾ ഞങ്ങൾ ഈ നവംബർ കൊണ്ട് ആയിക്കഴിഞ്ഞാൽ അവരുടെ ക്രിസ്മസ് പൂരായി. പിന്നെ ഇവരെല്ലാം കേക്ക് ബേക്കിങ്ങിന് കൊണ്ടുവരിക, അന്ന് ഇവർ വാങ്ങൂല, ഇവരുണ്ടാക്കിയിട്ട് ബേക്കിങ്ങിന് കൊണ്ടുവരിക. ഞങ്ങളടുത്ത് ഒരുപാട് കേക്ക് ബേക്ക് ചെയ്യണ്ടോ ആ സമയത്തൊക്കെ, ഈ നവംബർ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് മെയിനായിട്ടുള്ള ക്രിസ്മസിൻ്റെ വർക്ക്. ഇപ്പോൾ മോൾഡ് പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും, ഇപ്പോൾ ഓരോന്നെ മോൾഡ് വാങ്ങിക്കുന്നു, അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ കാര്യപ്പെട്ട ഒരു വർക്ക്. സാധാരണ ബേക്കറിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാർലി ബിസ്ക്കറ്റ്, ഇപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ട്, സൂപ്പ് സ്റ്റിക്ക്, കുള്ളി ബിസ്ക്കറ്റ് പണ്ടത്തെ, പിന്നെ തേങ്ങേൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ചക്കറബോളെന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ പ്ലം കേക്ക്, പണ്ടത്തെ സ്പോഞ്ച് കേക്ക് പൂവുള്ള, അതൊക്കെയാണ് ഇവിടെ തിരഞ്ഞു വരുന്ന സാധനങ്ങൾ. ബാക്കിയുള്ളിടത്തൊന്നും ഇത് കിട്ടില്ല. ആ സൂപ്പ് സ്റ്റിക്കൊന്നും എവിടെ ഇല്ലെന്ന് തോന്നുന്നു. കാരി ബിസ്ക്കറ്റ് എന്നൊരു സാധനം ഉണ്ട്, പഫ്സിൻ്റെ അതേമത്തിൽ ലെയറുള്ള സോൾട്ടി ബിസ്ക്കറ്റ് കാരി എന്നതിന് പറയും, അതും ഉണ്ടാക്കുന്നുണ്ട്. പാവ മെയിനായിട്ട് ഇപ്പം കാര്യമായിട്ടുള്ള പാവ. ഇവിടെ ഒരുവിധം ഹോട്ടലുകാരും ഉണ്ട്, പിന്നെ ഗുജറാത്തികൾ, പിന്നെ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, കാണുമ്പോൾ എന്താണെന്ന് വയ്ക്കാന്നല്ലാതെ. പാവ് ഭാജി ഉണ്ടാക്കും, വടാപ്പാവ് ഉണ്ടാക്കും. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പോകണ്ട, ഇവരെ ചട്നിയാണ് അതിൻ്റെ ടേസ്റ്റ്. രണ്ട് വിധം ചട്നി ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ കൂടെ, അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യസ്തമാണ്. പാവ് ഭാജിയാണെങ്കിൽ ഭാജിയും പാവ് മാത്രം, ഈ വടാപ്പാവിനാണ് ഇത്തരം സാധനങ്ങളൊക്കെ. ഞാൻ ചിലപ്പോൾ ഫ്ലാറ്റിലാരും കൊണ്ടുപോകുമ്പോൾ ഒരു ഉണ്ടായി കൊണ്ടുത്തരും ഒരു പാവ്. അന്ന് ഇവിടെ നമ്മൾ ഇവിടെ ബ്രെഡ് മാത്രം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, അന്ന് കമ്പനി ബ്രെഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, ഞാനൊന്നുമില്ലെന്ന് അച്ഛൻ പറയുന്നേക്കന്നെയാണ്. നോടൻ ബ്രെഡും കിഡ്സൺ ബ്രെഡും ഒന്നും ഇല്ലാത്ത സമയത്ത് ബ്രെഡ് ഉണ്ടാക്കിയ സലാദ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകൽ, പിന്നെ ബോർഡിങ്ങുള്ള സ്കൂളിലേക്ക്, ഇവിടെ ഒരുവിധം സ്കൂളിലൊക്കെ ബ്രെഡ് കൊടുത്തിന് ഞങ്ങൾ. എസ്റ്റിയിൽ സെൻറ്റ് മൈക്കിൾസ് ഇല്ലേ, അത് വരെ കൊണ്ടുപോയിട്ടുണ്ട് സൈക്കിൾ മേലെ പോവുക. ആദ്യം 25-ാം തീയതി 30-ാം തീയതി ഉണ്ടാവും, ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ. അപ്പോൾ ആ വർക്ക് മാത്രം മതി ഞങ്ങൾക്ക്, അന്ന് കൗണ്ടർ സൈഡിൽ നോക്കലില്ല, അതിനുണ്ടാവും സംഖ്യ ഉണ്ടാവും. 4 സ്കൂളിലിവിടെ അത് അച്ഛൻ്റെ ഏട്ടനുണ്ട് കുറ്റിച്ചറ കൃഷ്ണ ബേക്കർ, അത് അച്ഛൻ്റെ ഏട്ടനെയാ. ഇതാണ് ഫസ്റ്റ് തുടങ്ങി ലക്കി സ്റ്റാർ, അതിൻ്റെ ശേഷമാണ് അവിടെ തുടങ്ങിയത്. ഒരു ദിവസം തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്തിയിട്ടാകുമ്പോൾ ഷോപ്പ് തുടങ്ങി, ഞാൻ തന്നെയാണ് തുടങ്ങുക. ഇപ്പം ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പാവിൻ്റെ മെഷീൻ ഷർട്ടാക്കുക, അതൊരു 20 മിനിറ്റ്, ഒരു 20-25 കിലോ മൈദ, 20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മിക്സിങ് കഴിഞ്ഞ്, പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞ് നിൽക്കല്ല മാവിന്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെഡ്, പാവ്, ആ ക്രീം ബണ്ണ്, അത്ര സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അതിൻ്റെ ലെവലിൽ അത് വരും. പിന്നെ ബേക്കിങ്, അപ്പോൾ കൂടുതൽ ഓർമ്മ എന്ന് പറയും, കൂടുന്നാണ് അതിൻ്റെ അധികം, അപ്പോൾ കൂടുന്നാണ് പറയാം. ഇപ്പം ഓർമ്മയൊക്കെ പോയല്ലോ, ഇപ്പം ഗ്യാസല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു 9 മിനിറ്റ് മുമ്പേ ഓൺ ചെയ്താൽ മതി. മറ്റേതാകുമ്പോൾ ചേർത്ത കത്തി തീർന്ന് എല്ലാ സ്ഥലത്തും ഒരേ മറ്റേ ചൂടൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് തരണം. ഇപ്പോൾ അപ്പണിക്കൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ആ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അത് കാണൽ ചൂടാക്കി വരുന്നതല്ലേ, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതറിയുന്നില്ല ടേസ്റ്റ്. അന്ന് ഇത് സാധനക്ക് ആകുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലുണ്ടാവും അറിയും ഈ ബേക്കിങ് അറിയുമ്പോൾ. പിന്നെ ഈ ചൂടിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ചൂട് കുറഞ്ഞ സാധനങ്ങളുണ്ടാവും, ചൂട് കൂടുതൽ വേണം. കപ്പ് കേക്കിനൊക്കെ നല്ല ചൂട് വേണം, ബ്രെഡിനെക്കാട്ടും കൂടുതൽ ചൂട് വേണം. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചെയ്തു. പിന്നീടാണ് ലൈറ്റായിട്ടുള്ള ചൂട് വേണ്ടത്, ടീ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞതാണില്ലേ, അതൊക്കെ ചെറിയ ചൂടാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ അതിലേക്ക് പോകും. അങ്ങനെ ഒരു 4-5 മണി വരെ വർക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് 9 മണി വരെ ഉണ്ടാവും. സാധനത്തിൻ്റെ ക്വാളിറ്റി, നമ്മളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് പല വിധമുണ്ട്, അത് നോക്കി വാങ്ങുക. നമ്മളുണ്ടാക്കണ എന്തായാലും മാറില്ല, അതിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ ഇത് മാറുക.
വില കുറവുള്ള

0: സാധനങ്ങളൊക്കെ ഉണ്ട്, ഹോൾസെയിൽ കൊടുക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ഓരൊക്കെ വാങ്ങുന്ന സാധനം വേറെ തന്നെയാണ്. അപ്പം നമുക്ക് ആ വിലക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. ഈ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതാണ് വിലയാകുമ്പോൾ പ്രശ്നം വരുന്നത്. അതറിയുന്നവർക്കറിയും. അങ്ങനെ മുക്കത്തുനിന്ന് ഒരാൾ പ്ലം കേക്കിന് വരലുണ്ട്. ഇനി ഏതോ കോളേജിലെ പ്രിൻസിപ്പളാണ് അച്ഛനുള്ളപ്പോൾ വരുന്ന. അങ്ങനെ അയാൾ മക്കളെ പറഞ്ഞയച്ചു എൻ്റെ ഒരു ദിവസം. പിന്നെ അവർക്ക് അറിയില്ല അയാളെ ഷോപ്പ് നിന്ന് മൂന്നാലെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു. മൂന്നാലും ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. വാങ്ങിയപ്പം തന്നെ പറഞ്ഞു ഇത് തന്നെയാണ്. പീസ് ഒന്ന് കഴിച്ചപ്പോൾ ആ കേക്ക് എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്, ചിലപ്പോൾ എനിക്ക് തന്നെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പ്ലം കേക്കിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴേ ശരിക്കുള്ള കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ ചൂടുള്ളതുണ്ടോയെന്ന് വെച്ചിട്ടാണ് വരിക. ഉണ്ടെങ്കിലും കൊടുക്കില്ല, എന്നിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഒന്നില്ല നാളെ നേരം നാളെ വരും. അങ്ങനത്തെ കുറച്ച് കസ്റ്റംസ് ഉണ്ട് നമുക്ക്. അടുത്ത ഷോപ്പുകളൊക്കെ പൊളിക്കുക, നമ്മളെ അടുത്ത ഷോപ്പ് മുതൽ സുന്ദര ഫാർമസി വരെ പഴയ ഷോപ്പുകളൊക്കെ പോവുക. പിന്നെ ഇനിയിപ്പോൾ പുതിയ ഒന്നും നേരെ മുമ്പിലതാ ഹോട്ടൽ ഹണി കേക്ക് അങ്ങനെ ഒന്നും പുതിയ പുതിയ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റോഡ് വൈൻഡിങ് വന്നാലും ഞങ്ങളെ ഫ്രണ്ടും പോവും, അതുവരെ അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഷോപ്പുകളില്ലല്ലോ അവിടെ ഏരിയയിൽ, കുറവാണ്. ഇപ്പോൾ 14 മുറിയപ്പോൾ പോകണത്. തിരക്കുള്ള സമയം ഉണ്ടായിരുന്നു ഒരു 10-25 കൊല്ലം മുമ്പേ, ഈ പറഞ്ഞ മതി ആംഗ്ലോ ടീമുള്ളപ്പോൾ നല്ല ബിസിനസ്സും തിരക്കായിരുന്നു. റോട്ടുമിലൊക്കെ പറഞ്ഞ പോലെ SMC പോലെ ഉണ്ടായിരുന്നു. അന്ന് ആദ്യമൊക്കെ ഞാൻ അച്ഛനൊക്കെ പൂട്ടുമ്പോൾ 12 മണി 1 മണിയാവും. മോൻ പഠിക്കുകയാണ്, പക്ഷെ അവന് ഒന്ന് വന്നു നോക്കാൻ വരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനങ്ങനെ നിർബന്ധിക്കില്ല, കാരണം രാവിലെ മുതൽ 8 മുതൽ അത്ര 9 മണി വരെ 8-8 മാതിരി നിൽക്കണം. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടില്ല. പിന്നെ അവർക്ക് താല്പര്യമില്ല, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങോട്ട് ആക്കാൻ. അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനെ സഹായിച്ച് പിന്നെ അങ്ങനെയായി. അതൊരു തെറ്റായിട്ടൊന്നും തോന്നില്ല കേട്ടോ, ശമ്പളത്തിനും കാലം ജീവിച്ചില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ.
1: ലക്കി സ്റ്റാർ ബേക്കറി ഉടമ ധനേഷാണ് ഇന്നീ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ആടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
7: 1 ലിറ്റർ വെളിച്ചെണ്ണ.
6: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
7: ഏയ് ആന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
4: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
5: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
9: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
8: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

1975 കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കണ്ണദാസന്റെ രചനയ്ക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം. എം ബാലമുരളീകൃഷ്ണ നിർദ്ദേശിച്ച മഹതി എന്ന അപൂർവ രാഗത്തിലാണ് ഈ രാഗമാലികയുടെ ആദ്യ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഏതിനും ഒരു കാരണമുണ്ടാവും. അതറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. All things that happen around us have a reason. Always know the reason before we decide. കാരണം ആരായാൻ ഉപയോഗിക്കുന്ന ചോദ്യപദമാണ് why. To know the reason, we use the question word why. why. എന്തുകൊണ്ട്, എന്തിന്? കാരണം ആരായുകയാണ് ഇവിടെ. Questions beginning with why are intended to find the reason. Why are you late to class? താങ്കൾ എന്തുകൊണ്ടാണ് ക്ലാസ്സിന് വൈകിയത്? Why are you late to class? Why can't you tell me the truth? എന്തുകൊണ്ട് നിനക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടാ? Why can't you tell me the truth? Why did Minu resign from her job? മിനു എന്തിനാണ് അവളുടെ ജോലി

0: നിന്നും രാജിവെച്ചത്? Why did Minu resign from her job? Why are they always quarreling? അവർ എന്തുകൊണ്ടാണ് എപ്പോഴും കലഹിക്കുന്നത്? Why are they always quarreling? ഇന്റർവ്യൂവിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, Why do you think you are suitable for this job? ഈ ജോലിക്ക് താങ്കൾ അനുയോജ്യ അഥവാ അനുയോജ്യൻ ആണ് എന്ന് എന്തുകൊണ്ടാണ് താങ്കൾ ചിന്തിക്കുന്നത്? Why do you think you are suitable for this job? Why do you cry over spilt milk? തുളുമ്പിപ്പോയ പാലിനെ ഓർത്ത് എന്തിനാണ് കരയുന്നത്? Why do you cry over spilt milk? This can also be said as, Why cry over spilt milk? ഇത് ചോദ്യം എന്നതിനേക്കാൾ ഉപദേശ രൂപേണയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നതിലെ അർത്ഥശൂന്യത തിരിച്ചറിയുന്നതിന് ഉതകുന്നതാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ. This question does not expect an answer. The objective is to make the listener aware of the futility of crying over past foolishness, losses or actions. Friends, do not waste time crying over the past. Let's move on, think positive and success is sure to follow.
1: You were listening to Simon Eye Hospital English Matters presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: വർഷകാല രസായന ചികിത്സയുടെ പ്രാധാന്യം വിശദീകരിക്കുന്നു കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
6: ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗമാണ് രസായന ചികിത്സ. ആരോഗ്യം സംരക്ഷിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാർദ്ധക്യം വളരെ സാവധാനമാക്കുക, ദീർഘായുസ് നൽകുക എന്നിവയാണ് രസായന ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മഴക്കാലത്ത് ജലദോഷം, പനി മുതലായ പകർച്ചവ്യാധികൾ, ദഹന സംബന്ധമായ രോഗങ്ങൾ എന്നിവ കൂടുതലായി കാണുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് രസായന ചികിത്സയുടെ ഗുണം നമുക്ക് ലഭിക്കാറുള്ളത്. അഗ്നിമാന്ദ്യം അഥവാ ദഹനക്കുറവുള്ള അവസരത്തിൽ രസായന ഔഷധങ്ങൾ ധാതുപോഷണവും ദഹനശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. രസായന ചികിത്സ ഓജസ് വർദ്ധിപ്പിക്കുന്നു. ഓജസ് ശരീരത്തിന്റെ ജീവശക്തിയും പ്രതിരോധശേഷിയുടെ അടിസ്ഥാനവുമാണ്. രസായന ചികിത്സ രണ്ടു വിധമുണ്ട്. ഒന്നാമത്തേത് ജീവിതചര്യയും രണ്ടാമത്തേത് ഔഷധ സേവയുമാണ്. ജീവിതചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടയായ ജീവിതം, അതിൽ ആഹാരക്രമം, വിശ്രമം, വ്യായാമം, മാനസികാരോഗ്യം, ശുചിത്വം എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ആഹാരം വളരെ പ്രധാനമാണ്. വർഷകാലത്ത് എളുപ്പം ദഹിക്കാവുന്നതും ലഘുവായതുമായ ആഹാരം വേണം കഴിക്കാൻ. പഴക്കം ചെന്ന ഗോതമ്പ്, നുറുക്കരി ഇവ കൊണ്ടുണ്ടാക്കിയതും സംസ്കരിച്ച് പാകം ചെയ്ത മാംസരസം, ചെറുപയറ്, മുതിര ഇവ കൊണ്ടുണ്ടാക്കിയ സൂപ്പ്, ഉലുവക്കഞ്ഞി, ഔഷധക്കഞ്ഞി എന്നിവയും ഉറുമാമ്പഴത്തോട് മഞ്ഞൾപ്പൊടി, മോര് ഇവ ചേർത്തുണ്ടാക്കിയ കഞ്ഞി എന്നിവയും ദഹനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു ഇവ ചേർത്ത് സംസ്കരിച്ച ആഹാരവും ചൂടോടുകൂടിയും പുതുതായി പാകം ചെയ്തു വേണം ഉപയോഗിക്കാൻ. വിശപ്പിനനുസരിച്ച് കൃത്യസമയത്ത് വേണം ഭക്ഷണം കഴിക്കാൻ. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കണം. പച്ചക്കറികൾ, കാലാനുസൃതമായ പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. പഴകിയ ഭക്ഷണം, തണുത്തവ, എണ്ണപ്പലഹാരങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കുക. ചുക്കോ ജീരകമോ ചേർത്ത് കാച്ചിയ വെള്ളമോ, തുളസി, കുരുമുളക്, ചുക്ക്, പട്ട എന്നിവയിട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും ദഹനശക്തി വർദ്ധിപ്പിക്കാനും പനി, ജലദോഷം, ചുമ എന്നീ അസുഖശമനമായും കാണുന്നു. കൂടാതെ ചുക്കുകാപ്പി, ദ്രാക്ഷാദി പാനകം എന്നിവയും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. വിശ്രമം ജീവിതചര്യയായ രസായന ചികിത്സയിൽ ഉൾപ്പെട്ട മറ്റൊരു ഘടകമാണ്. വർഷകാലത്ത് പകലുറക്കം നല്ലതല്ല. എന്നാൽ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും അസുഖബാധിതർക്കും പകലുറക്കം ആവാം. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം വേണം. വർഷകാലത്ത് ലഘുവ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. യോഗാസനങ്ങൾ, പ്രാണായാമം എന്നിവ ശാരീരിക ക്ഷമത കൂട്ടാനും മാനസികോന്മേഷം കൂട്ടാനും സഹായിക്കും. രസായന ചികിത്സയിലെ മറ്റൊരു പ്രധാന പങ്ക്

ശുചിത്വത്തിനുണ്ട്. ശരീരശുദ്ധി വർഷകാലത്ത് നിർബന്ധമായ കാര്യമാണ്. ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വാദസംബന്ധമായ മറ്റു അസുഖങ്ങൾക്കും തലയിലും ദേഹത്തും എണ്ണ തേച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ദാനന്തര തൈലം, പിണ്ടതൈലം, ഏലാതി തൈലം എന്നിവ പൊതുവായി ഉപയോഗിക്കാവുന്നതാണ്. ശരീരശുദ്ധിക്ക് വേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് വിരേചനം അഥവാ വയറിളക്കൽ. വർഷകാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അനുയോജ്യമായ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം സേവിക്കുന്നത് ഗുണപ്രദമാണ്. ഇവ ദോഷകോപശമനവും കൃമിനാശകവുമാണ്. വസ്ത്രധാരണത്തിൽ തണുപ്പധികം ഏൽക്കാത്ത രീതിയിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. ഇതുപോലെ തന്നെ പരിസര ശുചിത്വം പ്രാധാന്യം

0: അളക്കൽ. വർഷകാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അനുയോജ്യമായ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം സേവിക്കുന്നത് ഗുണപ്രദമാണ്. ഇവ ദോഷകോപശമനവും കൃമിനാശകവുമാണ്. വസ്ത്രധാരണത്തിൽ തണുപ്പധികം ഏൽക്കാത്ത രീതിയിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. ഇതുപോലെ തന്നെ പരിസര ശുചിത്വം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക, കാട് പിടിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയാക്കുക, കിണറുകൾ, ജലാശയങ്ങൾ എന്നിവയിൽ അണുനശീകരണം നടത്തുക, ക്ലോറിൻ, ആലം, അട്ടക്കറി, തേറ്റാമ്പരൽ എന്നിവ ഉപയോഗിച്ച് ജലശുദ്ധീകരണം നടത്താവുന്നതാണ്. വീടിനകത്തും ചുറ്റുപാടും മരുന്നുകളിട്ട് പുകയ്ക്കുക. അപരാചിത, ധൂപചൂർണം, സാമ്പ്രാണി, ഗുഗ്ഗുലു, കുന്തിരിക്കം എന്നിവ പുകയ്ക്കാൻ ഉപയോഗിക്കാം. ഔഷധങ്ങൾ തന്നെ ആഹാരമായി വർത്തിക്കുന്ന ചില രസായന ദ്രവ്യങ്ങളുണ്ട്. അതിലുൾപ്പെട്ടവയാണ് നെല്ലിക്ക, തേൻ, നെയ്യ്, പാൽ, വെളുത്തുള്ളി മുതലായവ. ഇവ നിത്യം ഉപയോഗിച്ചാൽ രസായനമായി വർത്തിക്കുന്നു. അതുപോലെ തന്നെ ഔഷധങ്ങളായ ചവനപ്രാശം, ബ്രാഹ്മരസായനം, കുഷ്മാണ്ഡരസായനം, അഗസ്ത്യരസായനം, സ്വർണം അടങ്ങിയ ചില മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം തുടർച്ചയായി കഴിച്ചാൽ രസായനമായി വർത്തിക്കുന്നു. ആരോഗ്യം വീണ്ടെടുക്കാനും അസുഖം വരാതിരിക്കാനും ഇത്തരം രസായന ചികിത്സകൾ ഉപകാരപ്രദമായിരിക്കും. വർഷകാലത്തെ അഗ്നിമാന്ദ്യവും വാദപ്രകോപവും മൂലം രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ രസായന ചികിത്സ ശരീരത്തിന്റെ പ്രതിരോധശേഷി, ധാതുപോഷണം, ഓജസ്, ദഹനശക്തി എന്നിവ വർദ്ധിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ വർഷകാലത്ത് രസായന ചികിത്സയ്ക്ക് ആയുർവേദത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്.
1: വർഷകാല രസായന ചികിത്സയുടെ പ്രാധാന്യം വിശദീകരിച്ചത് ഡോക്ടർ ബബിത കുമാരി വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
8: 1968 അരങ്ങിലെത്തിയ രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ഫാദർ ഫോസ്റ്റീൻ കപൂച്ചിൻ. സംഗീതം കുമരകം രാജപ്പൻ.

0: നിങ്ങൾ കേട്ടത് രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരള PSC പരീക്ഷകളിലെ സുതാര്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ടാക്സ് ഓഫീസർ നിയമനത്തിലെ അട്ടിമറി സംശയങ്ങളെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയ പശ്ചാത്തലത്തിൽ നിർണായക നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് PSC അധികൃതർ. അട്ടിമറി ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ തകരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ പരീക്ഷാരീതികളിൽ അടിമുടി പരിഷ്കരണത്തിന് PSC തയ്യാറാകുമോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത്. വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് ഈ അഴിമതികൾ കരിനിയേൽ വീഴ്ത്തുന്നത്. PSCയുടെ പുതിയ തീരുമാനങ്ങൾ അവരുടെ ആശങ്ക അകറ്റാൻ പര്യാപ്തമാണോ? ഈ വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ MN കാരശ്ശേരി.
4: കേരളത്തിലെ പാവപ്പെട്ട കുടുംബാംഗങ്ങളും ഉന്നത ബിരുദധാരികളും പലതരം യോഗ്യതകൾ ഉള്ളവരും ആയ ചെറുപ്പക്കാരുടെ ഒരേ ഒരു ആശാ കേന്ദ്രമാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോ ഇവിടെ ഇപ്പോ വലിയ ജോലിയാണ് കോളേജ് അധ്യാപകന്റെ, അല്ല ഹൈസ്കൂൾ അധ്യാപകന്റെ, അല്ല ഹയർ സെക്കൻഡറി അധ്യാപകന്റെ. അതൊക്കെ പ്രൈവറ്റിൽ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കണം. ഈ അവസ്ഥയിൽ പാവപ്പെട്ട ആളുകളുടെ ഒരേ ഒരു ആശാ കേന്ദ്രം എന്ന് പറഞ്ഞ PSC ആണ്. അവിടെ ഇപ്പൊ വരുന്ന വാർത്ത, ടാക്സ് ഓഫീസർമാരുടെ നിയമനത്തിന് വേണ്ടി നടത്തിയ പരീക്ഷ, അതിനുവേണ്ടി നടത്തിയ അഭിമുഖ സംഭാഷണം, തുടങ്ങിയുള്ള കാര്യങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ ഭയങ്കരമായ അട്ടിമറി നടന്നു എന്നാണ് വാർത്ത വരുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒന്നാണത്. ഗവൺമെന്റ് എത്രയും വേഗത്തിൽ അത് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. ഇവിടിപ്പോ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നമ്മളോട് പറഞ്ഞത്, പഠിപ്പിന്റെയും ജോലിയുടെയും ആവശ്യത്തിന് നമ്മുടെ യുവാക്കൾക്ക് കേരളം വിട്ടോ ഇന്ത്യ വിട്ടോ പോകേണ്ട അവസ്ഥ ഇല്ലാതെയാക്കും എന്നാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ, ഞാനത് മറന്നിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള ആരോപണം, ഇപ്പൊ ഇത്

0: ആദ്യമായിട്ടല്ല, പഴയ കഥ പറഞ്ഞ് ഞാൻ നേരം കളയുന്നില്ല, അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് പാർട്ടി നോക്കി, മറ്റ് ക്ലിക്കുകൾ നോക്കി, പ്രദേശം നോക്കി, ജാതി നോക്കി, മതം നോക്കി, ഒക്കെ പലതരത്തിൽ പക്ഷപാതങ്ങൾ കാണിച്ചതിനെ പറ്റി പരാതി കേട്ടിട്ടുണ്ട്. അത് ചിലതൊക്കെ ഉള്ളതാവാം, ചിലത് വെറും പരാതിയാവാം. ഏതായാലും ഇപ്പോ വന്ന ഈ PSC ടാക്സ് ഓഫീസർ നിയമനത്തിലെ അട്ടിമറി എന്നുള്ളത് വാർത്തകൾ കണ്ടെടുത്തോളം അത് സത്യമാവാനാണ് സാധ്യത. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ആ ആകാംക്ഷ തീർക്കണം. അതിലെ കുറ്റവാളികളെ കഴിയും വേഗം കണ്ടെത്തി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളുടെയും തൊഴിലില്ലാത്ത യുവാക്കളുടെയും മനോവീര്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
1: വർഷങ്ങളുടെ കാത്തിരിപ്പ്, കഠിനാധ്വാനം, ഉറക്കമില്ലാത്ത രാത്രികൾ, ഒടുവിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് 22-ാം റാങ്ക്കാരിയായ പാലക്കാട് സ്വദേശിനി ജെന്നിഫർ ഹാറൂണിന് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല. തന്റെ സങ്കടങ്ങൾ ശ്രദ്ധയിലൂടെ പങ്കുവയ്ക്കുന്നു.
2: ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2023. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്നേക്ക് 2.5 കൊല്ലമായി. 2.5 കൊല്ലമായിട്ടും ഇനി 65 ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ളൂ. ഇതുവരെ ആകെ നടന്നിരിക്കുന്നത് 11 നിയമനങ്ങളാണ്. ഈ റാങ്ക് ലിസ്റ്റ് 65 ദിവസം ഉള്ള സ്ഥിതിക്ക് ഇതിലിനി വലിയൊരു നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഇല്ല. കാരണം ഇപ്പൊ സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിയമനം എന്തായി സാർ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യപ്പെടും, അത് നിങ്ങൾക്ക് ജോലി തരുന്നൊക്കെയാ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ സർക്കാർ 61 വേക്കൻസികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ 61 വേക്കൻസികളിലെ 55 വേക്കൻസിയും അധിക തസ്തിക എന്ന് വെട്ടി 6 നിയമനങ്ങൾ നടത്തിയിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വേക്കൻസികളെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ 2 ഓർഡർ, അതായത് PG റിമൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡറും 16 മണിക്കൂർ ഒരു തസ്തികയ്ക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് 16 മണിക്കൂർ വേണം എന്നുള്ളൊരു ഓർഡറും കൊണ്ട് ഞങ്ങളുടെ 55 പോസ്റ്റ് ആണ് അധിക തസ്തിക എന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ വെട്ടിയത്. 144 പേര് അടങ്ങുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഞങ്ങളുടേത്. അതും ഈ സപ്ലിമെന്ററി റാങ്കും എല്ലാം ചേർത്ത് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് എല്ലാം കൂടെ ഒരു 200-ലധികം പേരടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണിത്. ഇതിലാണ് കേവലം 11 നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതും 10% താഴെയാണ് ഈ നിയമനങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നത് എന്തായിരുന്നു എന്ന് വെച്ചാല് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 118 നിയമനങ്ങൾ നടന്നതാണ്. അതിനു മുമ്പ് 270 പേരെ നിയമിച്ചതാണ്. അപ്പൊ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹൈലി ഡിമാൻഡ് ആയിട്ട് ഒരു കോഴ്സാണ്. അപ്പൊ സാധാരണ ഇത്ര നിയമനങ്ങൾ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ 22nd റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോ മാസങ്ങൾക്കുള്ളിൽ ഞാൻ കേറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോ സന്തോഷിക്കുന്നത്. പക്ഷെ ഇനി ഒരു 65 ദിവസം മാത്രം ഞങ്ങളുടെ മുമ്പിൽ ബാക്കി നിൽക്കെ എനിക്ക് ഒരു ഉറപ്പും ഇല്ല. എനിക്ക് ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും ഇല്ല. കാരണം വർഷങ്ങളുടെ ഭാരം മുഴുവൻ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കെട്ടിവെച്ചു എന്നുള്ള ഒരു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ഒരു കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ. എങ്ങനെയെങ്കിലും സർക്കാർ ഇടപെട്ടു, ഇതിന് മേലധികാരികൾ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് നിയമനം തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ.
1: ഇത് വെറുമൊരു ക്രമക്കേടല്ല, ഉദ്യോഗാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അഭിപ്രായപ്പെടുന്നു സാമൂഹിക പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
3: സർക്കാർ ജോലിയിലേക്കും പൊതു അധികാരി ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുമെല്ലാം സുതാര്യവും സത്യസന്ധവുമായി നിയമനം നടത്തുന്നതിന് വേണ്ടി ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും നിലവിലുണ്ട്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഓരോ നിയമനത്തിനും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള നിയമന പ്രക്രിയകൾ തുടരേണ്ടതുണ്ട്. അങ്ങനെ നിയമനം സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവകാശമുള്ള ആളുകൾ ആ പോസ്റ്റുകളിലേക്ക് എത്തുന്നതും ഒപ്പം അതിന് അവകാശമില്ലാത്ത ആളുകൾ ആ പോസ്റ്റിൽ എത്താതിരിക്കുന്നത് അങ്ങനെ ഉറപ്പുവരുത്തുന്നതും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു അധികാര സ്ഥാപനമായതുകൊണ്ടാണ് PSC ഭരണഘടന പ്രത്യേകമായ അവകാശങ്ങൾ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോ സ്വജനപക്ഷപാതമോ ഒരു കാരണവശാലും PSC മെമ്പർമാർക്കോ ചെയർമാനോ വരാൻ പാടില്ലാത്തതാണ്. നിയമന പ്രക്രിയയിൽ ഇത് മാത്രമല്ല, അങ്ങേയറ്റം സത്യസന്ധവും നീതിയുക്തവുമായിട്ട് ആ നിയമന പ്രക്രിയ നടത്തേണ്ട ഉത്തരവാദിത്വവും PSCക്കുണ്ട്. ഏതെങ്കിലും സംശയമുണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ട നിയമന പ്രക്രിയയെ പറ്റിയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അതൊക്കെ ദൂരീകരിക്കും വിധമായിരിക്കണം PSCയുടെ പ്രവർത്തനം. അപ്പോൾ മാത്രമാണ് PSCക്ക് വിശ്വാസ്യത ഉണ്ടാകുന്നത്. ആ വിശ്വാസ്യതയാണ് PSCയുടെ നിയമന പ്രക്രിയയുടെ ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം കേരള PSCയെ പറ്റി ഈ അടുത്ത കാലത്ത് വരുന്ന വാർത്ത

0: അതിൽ പലതും വസ്തുതാപരമായി പലരും കോടതിയിൽ തെളിയിക്കുകയും കോടതി ഇടപെടലോടുകൂടി പി എസ് സിക്ക് തിരിച്ചടി നേരിടുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം മാസങ്ങളോ വർഷങ്ങളോ ആളുകൾക്ക് കോടതി കയറി ഇറങ്ങിയാൽ മാത്രമാണ് പലപ്പോഴും ഇതിന്റെ ആധികാരികമായ രേഖകൾ പി എസ് സി നൽകുന്നത്. ഇക്കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ പോലും ശക്തമായ വിമർശനത്തിന് പി എസ് സി വിധേയമായിട്ടുണ്ട്. ഒരു വിവാദമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ഏറ്റവും അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം, എല്ലാവിധ അവകാശങ്ങളോടും കൂടി ഏറ്റവും ഉയർന്ന ശമ്പളവും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പെൻഷനുമൊക്കെ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം, അങ്ങനെ അംഗങ്ങൾക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾക്ക് ഒരു മറയിടാനല്ല, അതിനെ പൂഴ്ത്തിവെക്കാനല്ല, അത് വെളിച്ചത്ത് കൊണ്ടുവരാനും സത്യം തെളിയിക്കാനുമാണ് ആ സ്ഥാപനം ശ്രമിക്കേണ്ടത്. എന്നാൽ പി എസ് സി പലപ്പോഴും എടുക്കുന്ന നിലപാട് അത്തരം പരാതികൾ, അത്തരം ആരോപണങ്ങളെല്ലാം പൂഴ്ത്തിവെക്കാനും മൂടിവെക്കാനും ശരിയാം വിധമുള്ള അന്വേഷണങ്ങൾക്ക് തടസ്സം നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പി എസ് സിയുടെ ഓരോ പരീക്ഷയും ഏറ്റവും സത്യസന്ധവും സുതാര്യവുമായിട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്ത ആളുകളെ ഒരു കാരണവശാലും പി എസ് സിയുടെ ഉദ്യോഗസ്ഥരായിട്ട് വെക്കാൻ പാടില്ലാത്തതാണ്. അകത്തുള്ള ചില വിജിലൻസ് അന്വേഷണങ്ങൾ കൂടാതെ ക്രൈംബ്രാഞ്ച് തന്നെ ഇപ്പോൾ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണ്. ഇനിയെങ്കിലും പി എസ് സി നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കള്ളക്കളികൾ അവസാനിപ്പിച്ചുകൊണ്ട് സുതാര്യവും സത്യസന്ധവുമായിട്ടുള്ള, അങ്ങനെ ഒരു പഴയ പി എസ് സിയുടെ സൽപ്പേര് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ചെയ്യേണ്ടത്.
1: കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിൽ അന്വേഷകരുടെ പ്രതീക്ഷയായ പി എസ് സിയുടെ വിശ്വാസ്യതയെ തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പുതിയ പരിഷ്കാരങ്ങൾ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എങ്കിൽ മാത്രമേ കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നിലനിർത്താനാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
4: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
3: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
4: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
3: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായ റോഡ്, കോഴിക്കോട്.
4: ഫോൺ 9188920156.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9 8 7 2 2 2 3 3 0.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
4: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

0: അവതരണം നന്ദു കർത്ത.
1: പേർഷ്യൻ സംഗീതത്തിലെ ഇതിഹാസമായിരുന്ന അമീർ ഖുസ്രു കണ്ടെത്തിയ ഒരു രാഗമാണ് യമൻ കല്യാൺ.

0: ഇന്ത്യൻ പതിപ്പായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് യമൻ കല്യാൺ. ഈ രാഗം കല്യാൺ എന്ന ധാട്ടിന്റെ ജന്യമാണ്. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ശ്രീ എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എഴുതിയത് ശ്രീ ബി ഭാസ്കരൻ. മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഇടം നേടിയിട്ടുള്ള ഈ ഗാനം മികച്ച ഒരു കോമ്പോസിഷൻ എന്നുള്ള നിലയിലും ഏറ്റവും ജനപ്രിയമായ ഗാനങ്ങളിൽ ഒരെണ്ണം എന്നുള്ള നിലയിലും ലെജൻഡറി സോങ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഗാനമാണ്.
1: തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാങ്.
0: ഈ രാഗത്തിന്റെ ഏറ്റവും ഭംഗിയായ കുറച്ച് പ്രയോഗങ്ങൾ തികച്ചും അനുയോജ്യമായ സ്ഥലത്ത് ഭംഗിയായി അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ചരണത്തിലെ
1: മലരി നീയാർക്കു വേണ്ടി
0: രണ്ട് മധ്യമങ്ങൾ വരുന്ന ഈ പ്രയോഗമാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും ഇമ്പമുള്ള ഭാഗമെന്ന് പറയാതെ വയ്യ. ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും ഈ ഗാനത്തെ എക്കാലവും ഓർമ്മിക്കാവുന്ന ഒരു സൃഷ്ടിയാക്കി മാറ്റിയ ജാനകിയമ്മയെ നമ്മളെങ്ങനെ ഓർക്കാതിരിക്കും.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം.

0: ഫസ്റ്റ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: നവാഗതനായ വസന്ത് 1990 സംവിധാനം ചെയ്ത കേളടി കൺമണി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ യുഗ്മഗാനം പാടിയത് യേശുദാസും ഉമാരമണനും. ഗാനരചന വാലി. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം കേന്ദ്ര കഥാപാത്രമായി വരുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഈ ചിത്രവും ഈ പാട്ടും ഹിറ്റായതിനെ തുടർന്നാകണം വസന്ത് തന്റെ അടുത്ത ചിത്രത്തിന് നീ പാതി നാൻ പാതി എന്ന പേര് സ്വീകരിച്ചത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
1: രണ്ടാമത്തെ പ്രധാനി പൊന്നൻ മാനേജരാണ്. കുറച്ചധികം ബിസിനസ് നടക്കുന്ന ഒരു സ്വകാര്യ ബാങ്കും അടുത്ത ടൗണിൽ രണ്ട് ഹോട്ടലുകളും സ്വന്തമായുള്ള മുതലാളിയാണ് അദ്ദേഹം. ഇപ്പോൾ 70-ൽ കൂടുതൽ പ്രായമായി. ഉദ്ദേശം 20 കൊല്ലം മുൻപ് ഞെട്ടിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. മാനേജരുടെ രണ്ടാമത്തെ മകൾ കാമുകനിൽ നിന്ന് ഗർഭിണിയായി. ക്ഷിപ്രകോപിയായ അദ്ദേഹത്തിന്റെ ഒറ്റ തൊഴിയിൽ ആ പാവത്തിന്റെ ജീവൻ ഒഴിഞ്ഞുപോയതായാണ് പറച്ചിൽ. പേടിച്ചുപോയ മാനേജർ സ്വയരക്ഷയ്ക്കായി മകളുടെ ജഡം മുറ്റത്തെ കിണറിന്റെ കപ്പിയുറപ്പിച്ച തടിയിൽ കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ പരിഭ്രാന്തനായി. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? മരണവെപ്രാളത്തിൽ ആളുകൾ വിസർജിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. തെളിവുറപ്പിക്കാനായി മാനേജർ കിണറിന്റെ കെട്ടിന്മേൽ കയറിയിരുന്ന് അങ്ങനെ ചെയ്തു. ആ പ്രവൃത്തിക്കിടെയാണ് അദ്ദേഹത്തിന്റെ സമനില തെറ്റിയത്. പോലീസ് പൊന്നൻ മാനേജരെ പിടിച്ചില്ല. എന്നാൽ അദ്ദേഹം അതിൽ പിന്നീട് മുഷിഞ്ഞ മുണ്ടും ജൂബയുമുടുത്ത് വായനശാലയിലോ അമ്പലപ്പറമ്പിലോ കറങ്ങി നിന്നു. ലൈബ്രറിയിൽ ചെസ് കളിക്കുന്നവരുടെ പിന്നിൽ നിന്ന് ആവേശത്തോടെ കളി പറഞ്ഞു കൊടുക്കാൻ നോക്കി. കാലാൾ നീക്ക്, കുതിരെ ചാടിക്ക്, അദ്ദേഹം അവർക്കു ചുറ്റും ഓടി നടന്നുകൊണ്ട് പറഞ്ഞു. അമ്പലപ്പറമ്പിൽ കബഡി കളിക്കുന്ന സംഘത്തിന്റെ അടുത്തും മാനേജർ ചെന്നു.

0: കുതികാല് വെട്ടടാ, കാലേ വാരി അലക്കടാ. അവർക്ക് ചുറ്റും അദ്ദേഹം പാഞ്ഞു നടന്നു. മൂന്നാമതായി പറയേണ്ട ധാരാളം പേരുണ്ടെങ്കിലും സാംസയ്ക്ക് അടുപ്പമുള്ളത് സ്റ്റീഫനുമായിട്ടായിരുന്നു. ഇപ്പോൾ ഉദ്ദേശം 30 വയസ്സ് കാണും സ്റ്റീഫന്. ചിലതരം ഭ്രാന്തുണ്ടാകാൻ പ്രത്യേക കാരണമൊന്നും വേണ്ടതില്ല. ജന്മനാൽ ചിത്തഭ്രമമുള്ളയാളായിരുന്നു അവൻ. കാഴ്ചയിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ സ്റ്റീഫന് ഭ്രാന്തിളകും, അക്രമാസക്തനാകും. അപ്പോൾ കരുത്തരായ സഹോദരന്മാരും അയൽവാസികളും ചേർന്ന് സ്റ്റീഫനെ പിടിക്കാനായി ഓടിക്കും. അതൊരു കാഴ്ചയാണ്. പറമ്പുകളിലൂടെയും കണ്ടത്തിലൂടെയും സ്റ്റീഫൻ ഓടും. പിന്നാലെ ആളുകളും. പിരിച്ചുവെക്കാത്ത വാഴക്കൂട്ടങ്ങൾക്കിടയിലും ടൗൺ മാർക്കറ്റിലെ കടകളുടെ പിന്നിലും പണിതീരാത്ത വീടുകൾക്കുള്ളിലും എവിടെ വേണമെങ്കിലും അവൻ ഒളിക്കും. പ്രാന്താണെങ്കിലും കൊടും ബുദ്ധിയാണ്. ഒടുക്കത്തെ ഊരും, ഓടിക്കുന്നവർ അണച്ചുകൊണ്ട് പറയും. എങ്കിലും അവർ അവസാനം കൊഴിവെട്ടി വീശിയോ കല്ലെറിഞ്ഞോ സ്റ്റീഫനെ വീഴിക്കും. കൂച്ചിക്കൂട്ടും, കാലിൽ ചങ്ങലയിട്ട് വീടിനു പിന്നിലെ ഈന്തുമരത്തിൽ പൂട്ടും. ആ മരത്തിൽ സ്റ്റീഫന്റെ ചങ്ങല കൊളുത്തിയിടാനായി തന്നെ ഒരു ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട്. ഈന്ത് ഒരു പ്രത്യേകതരം മരമാണ്. തടിക്കും കായ്കൾക്കും നല്ല കട്ടുണ്ട്. കൂടാതെ അത് ചങ്ങലയിൽ കൂടി ഭ്രാന്തന്മാരുടെ ചിത്തഭ്രമം പതിയെ വലിച്ചെടുക്കും. മതം പൊട്ടിയ മൃഗത്തെപ്പോലെ ഈന്തിനു ചുറ്റും ചങ്ങലയും വലിച്ചാണ് സ്റ്റീഫന്റെ പിന്നെയുള്ള നടപ്പ്. അവിടെ നിന്ന് അവൻ ഉച്ചത്തിൽ കൂവുകയും തെറിവിളിക്കുകയും ചെയ്യും. കാഴ്ചക്കാരായി നിൽക്കുന്നവരെ കല്ലെടുത്തെറിയും. നാട്ടുകാരെ പറ്റിയുള്ള രഹസ്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയും. അവിടെ തന്നെ വിസർജിക്കും. രാത്രിയിലും അല്പം പോലും ഉറങ്ങില്ല. അസമയത്ത് മൂത്രമൊഴിക്കാൻ വീടുകൾക്ക് പുറത്തിറങ്ങുന്നവർ അങ്ങകലെ അവന്റെ കണ്ണുകളുടെ തിളക്കം കാണും. കുട്ടികളെ കണ്ടാൽ സ്റ്റീഫൻ ചങ്ങലയിൽ കിടന്ന് സ്നേഹത്തോടെ കൈകാണിച്ചു വിളിക്കും. ആരും അടുത്തേക്ക് പോകില്ല. ബന്ധനസ്ഥനായ സ്റ്റീഫന് ദിവസം ഒരു നേരമേ ഭക്ഷണവും വെള്ളവും കൊടുക്കൂ. ശരീരം തളർന്ന് ഭ്രാന്ത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണങ്ങനെ ചെയ്യുന്നത്. പൊരിവെയിലിൽ കരിഞ്ഞ്, മഴയാണെങ്കിൽ നനഞ്ഞ്, മഞ്ഞാണെങ്കിൽ വിറച്ച് സ്റ്റീഫൻ അങ്ങനെ നിൽക്കും. ക്രമേണ ദിവസങ്ങൾ കഴിയുംതോറും ആ ഭാഗത്തു നിന്നുള്ള ശബ്ദകോലാഹലങ്ങൾ നേർത്തുവരും. ആളുകളുടെ കൗതുകങ്ങൾ അവസാനിക്കുന്ന സമയത്ത് സാംസ അതുവഴി നടന്നുപോയി അകലെ നിന്ന് ഇന്ദുമരത്തെ നോക്കാറുണ്ട്. മുഴുത്ത തടിയും മുകൾ ഭാഗത്ത് ആ ദിവസങ്ങളിൽ തളിർത്ത ഇലകളുമായി അതങ്ങനെ കുലുക്കമില്ലാതെ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ശരീരം കരുവാളിച്ചും വെള്ളം വറ്റിയും പോയ സ്റ്റീഫൻ അനക്കമില്ലാതെ ചുവട്ടിൽ കിടക്കുന്നത് കാണാം. 2 മാസത്തിനു ശേഷം ചങ്ങലയഴിച്ച് അവനെ സാംസയുടെ വീടിന് മുന്നിലെ കുളത്തിലേക്ക് നടത്തിക്കൊണ്ടുവരും. സാംസ ശ്രദ്ധിച്ചു. സ്റ്റീഫന്റെ കാലിൽ പഴുത്ത ഒരു വ്രണമുണ്ട്. എല്ലാവരും ചേർന്ന് അവനെ തേച്ചുരച്ച് കുളിപ്പിച്ചെടുക്കുന്നത് സാംസ കണ്ടു. സ്റ്റീഫൻ പഴയ സ്റ്റീഫനായി ചെളിയും പഴുപ്പും കുളത്തിൽ ഉപേക്ഷിച്ച് കവലയ്ക്ക് നടന്നുപോയി. ഉറക്കം കഴിഞ്ഞവനെപ്പോലെ ഉന്മേഷത്തോടെ പെരുമാറി.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ.
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യ, ഉക്രൈൻ, സുഡാൻ ഉൾപ്പെടെ ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. കസാഖ്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം യാത്ര തിരിക്കും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ തുടങ്ങും. സൗശ്രുതം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം ഇന്ന്. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനം.

സംസ്കരണം നിർവഹിക്കും. സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നേർത്ത മഞ്ഞിൻ കുളിരുള്ള രാത്രികളിൽ നമ്മെ തഴുകി കടന്നുപോകുന്ന ഇളം കാറ്റ് എന്തെല്ലാമായിരിക്കും നമുക്ക് സമ്മാനിക്കുക? രാപ്പൂവുകളുടെ ഗന്ധം, രാത്രിമഴയുടെ തണുപ്പ്, അകലെ എങ്ങുനിന്നു ഒരു വിരഹ ഗായകൻ തന്റെ പ്രിയപ്പെട്ടവൾക്കായി കാറ്റിന്റെ കയ്യിൽ കൊടുത്തുവിട്ട പ്രണയഗാനത്തിന്റെ ഈരടികൾ, ആത്മവിഭഞ്ജികളെ തൊട്ടുലയ്ക്കുന്ന അത്തരമൊരു ഗാനം പി സുശീലയുടെ ശബ്ദമാധുരിയിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലുണ്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ആ മനോഹര ഗാനമാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ഒരു പൂമരത്തിനു ചുറ്റും പൂമഴ പെയ്യ്ക്കാൻ ഒരു ചെറുകാറ്റിന്റെ കുഞ്ഞിക്കൈകൾ മതി. പൂമരത്തെ തൊട്ട് കദളീവനങ്ങളെ ഇളക്കിമറിച്ചെത്തുന്ന വികൃതിക്കാറ്റിന്റെ പൊന്നാരങ്ങൾ ഗൃഹാതുരമായ രണ്ട് ശബ്ദങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി, ജി ശ്രീറാം എന്നിവർ പാടിയ ചെല്ലക്കാറ്റ് പോലൊരു ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്
1: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
3: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
5: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
5: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
7: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: വെനീസിയ ബാത്ത്വെയർസ്.
9: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
8: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
10: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
11: ഒപ്റ്റിക് അവന്യൂ, പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
14: ഇനി കേൾക്കാം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
15: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: India officially launches its campaign for election as non-permanent member of UN Security Council for 2028-29 term. Mortal remains of 15 Indian tourists killed in Vietnam boat tragedy arrive in Mumbai. Bodies of 9 fishermen recovered after the trawler sinks off West Bengal coast. US launches strikes on Iran for the third consecutive night. President Donald Trump reinstates blockade on Iranian shipping in Strait of Hormuz. IMD forecasts heavy rainfall in Bihar and Odisha today. And in cricket, India script history at Lord's in London with 270-run win over England in one of women's test. India has officially launched its campaign for election as a non-permanent member of the United Nations Security Council, UNSC, for the 2028-29 term. Launching India's candidature at the UN headquarters in New York, External Affairs Minister Dr. S. Jaishankar said, the world is facing growing conflict and instability, making the role of the United Nations more critical than ever.
16: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
15: Highlighting India's credentials, Dr. Jaishankar said India has contributed nearly 3 lakh personnel to about 50 UN peacekeeping missions,

0: ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം ഓൺ ബിക്കമിംഗ് ദ ഫസ്റ്റ് എവർ വിമൻസ് ടീം ടു വിൻ എ ടെസ്റ്റ് മാച്ച് ദ ലോർഡ്സ്. ഇൻ എ സോഷ്യൽ മീഡിയ പോസ്റ്റ് മിസ്റ്റർ മാണ്ഡവ്യ സെഡ്, എ കമാൻഡിംഗ് 270 റൺ വിക്ടറി ഓവർ ഇംഗ്ലണ്ട് മേക്സ് ദിസ് അച്ചീവ്മെന്റ് ഈവൻ മോർ സ്പെഷ്യൽ. കൺഗ്രാചുലേറ്ററി മെസ്സേജസ് പോർഡ് ഇൻ ഫോർ ദ ഇന്ത്യൻ വിമൻസ് ടീം വിത്ത് യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, കിരൺ റിജിജു ആൻഡ് ജ്യോതിരാദിത്യ സിന്ധ്യ ജോയിനിംഗ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ഇൻ എക്സ്റ്റെൻഡിംഗ് ദ വിഷസ് ടു ദ ടീം. Indian men's cricket team will take on host England in the first one-day international of a three-match series at Edgbaston in Birmingham today. The match will begin at 3:30 p.m. Indian time. Veterans Virat Kohli and Rohit Sharma return to strengthen the Indian squad, while pace spearhead Jasprit Bumrah also makes his comeback. India will be looking to bounce back after T20 international series defeats against Ireland and England. And now for a look at today's newspapers, it's over to Nina Arakkal.
1: Thank you, Abhishek. Hindustan Times, quoting the Supreme Court, says citizenship must be determined through fair, lawful

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
4: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
5: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645600032.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണിയിൽ 8 വയസ്സിൽ ആദ്യമായിട്ട് പാട്ടുപാടി എന്ന് പറയുന്നു, ആ പാട്ടിൽ തുടങ്ങിയാലോ.
1: റായ്പൂർ AIR ഞാൻ ബാലകലാകാരായിട്ടാണ് ജോയിൻ ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് നമ്മുടെ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിയാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്ന് പാടിയത് ഒരു പാട്ട് ഇതുവരെ സൂക്ഷിച്ച് റായ്പൂർ AIR വെച്ചിട്ടുണ്ട്.

ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപ്രതിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപ്രതിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപ്രതിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപ്രതിതയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.

0: ബന്ദൂക് ചലാഹൂ.
1: സംഗീതത്തിന് ഭാഷയില്ല എന്നാണ് പറയാറ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് 29 വർഷം മുൻപ് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
2: ഹസ്ബൻഡ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെയാണ് ജോയിൻ ചെയ്ത് ആസ് എ സയന്റിസ്റ്റ്. എൻ്റെ ആക്ച്വലി സബ്ജക്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദാറ്റ് വാസ് കോമേഴ്സ്. സി എ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ പാസ്സായി ശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടൊരു ലാംഗ്വേജ് ഇഷ്യൂ ആയിരുന്നു, പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു പാരലലി രണ്ട് പ്രൊഫഷൻ ആയിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം, പിന്നെ പ്രൊഫഷണലി പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം.
1: ആ സമയത്ത് തന്നെ കുറേ സ്റ്റേജുകൾ.
2: അതെ അതെ അതെ, എനിക്ക് ബിക്കോസ് ഞാൻ ഈ 8-9 ഇയേഴ്സ് വയസ്സ് മുതലാണ് തുടങ്ങിയത്, അപ്പോൾ ഓൾറെഡി പ്രൊഫഷണലി റെക്കോർഡിങ്സും പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ബ്ലാങ്ക്നെസ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നും ഇല്ല, എന്താണ് ചെയ്യാനുള്ളത്, മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല, കാരണം ഭാഷ അത്ര ഒരു ഐഡിയ ഇല്ലാത്ത സമയമായതുകൊണ്ട്. ഹിന്ദുസ്ഥാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും പഠിപ്പിക്കുന്നോ ഉണ്ടോ, ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുമോ, അങ്ങനെ പോലത്തെ ഒരു പിടിയില്ലായിരുന്നു.
1: ഒരു തരത്തിലും കണക്ഷൻ കിട്ടാത്ത പോലെ.
2: ഞാൻ ആ സമയമാണ് മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഗ്രാജുവേഷൻ പാരലലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സംഗീതത്തിന് മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തു. അതിന് ഒരു ടോപ്പറായി, ടോപ്പറായ ശേഷം നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, അവരെ കൂടെ പരിചയമായത് ശേഷമാണ് ഞാൻ പെർഫോമൻസ് ആണ് തുടങ്ങിയത്. 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസ് ഒക്കെ കേട്ട ശേഷം പേപ്പറിന് കുറെ റിവ്യൂ ഒക്കെ വന്ന ശേഷമാണ് ആളുകൾ സംസാരിക്കാനെ തുടങ്ങി, വെതർ പഠിപ്പിക്കാൻ പറ്റൂല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്ര ആഗ്രഹമില്ലായിരുന്നു. കൊച്ചു വയസ്സായിരുന്നു, പെർഫോമൻസ് ആണ് കൂടുതൽ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക് എത്ര പഠിച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടിന്യൂ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു 1-2 കുട്ടികളെ വെച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2002 ഓൺവേർഡ്സ്
1: ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് അത്രയും പരിചയമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പെർഫോമൻസുകൾ.
2: അതെ അതെ.
1: ആ വേദികളിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം?
2: ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള, മ്യൂസിക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് നല്ല കറക്റ്റ് ശ്രുതി താളം ഉണ്ടെങ്കിൽ, ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ, എല്ലാവരൊക്കെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോവും, നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം, കൊച്ചു വയസ്സ് സമയം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കർണാടക റായ്പൂരിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് രാഗാസിന് പേരൊക്കെ നമുക്ക് പാരലലി അറിയാം. ആരെങ്കിലും യമൻ രാഗ് പറഞ്ഞ അതിനെ ഇക്വലന്റ് കല്യാണിയാണ്. ഞാൻ എനിക്ക് പ്രസന്റേഷൻ സ്റ്റൈൽ മാറ്റി എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ആ വരി ഞാൻ പാടുന്നത് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത് അങ്ങനെയാണ് പ്രോഗ്രാംസ് തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഒരു കണക്ഷൻ നന്നായിട്ട് വരാനേ തുടങ്ങി. ഒരു നല്ല സംഗീതം ഉണ്ടെങ്കിൽ എല്ലാ മ്യൂസിഷ്യൻ അത് സപ്പോർട്ട് ചെയ്യും.
1: ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും?
2: ഒരു മ്യൂസിഷ്യന് ഇങ്ങനെ ചോദിച്ചാൽ ദേർ ഇസ് നോ ഡിഫറൻസ്. ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ഗമക പാടാനൊരു ഡിഫറൻസ് ഉണ്ട്, വോയിസ് പ്രൊജക്ഷനൊരു ഡിഫറൻസ് ഉണ്ട്, പഠിപ്പിക്കാൻ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പഠിപ്പിക്കാൻ രീതി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കാരണം എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ വോയിസ് ഗമക വേറെ ആണ്. മൊത്തം ഒരു പ്രൊജക്ഷൻ വോയിസ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഗമക പാടാൻ രീതി, അത് ടോട്ടൽ ഒരു വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക്. ബാക്കി രാഗങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കമ്പറേറ്റീവ് രാഗം നമുക്ക് എന്തായാലും കിട്ടും. ചെറുതായിട്ട് ഒരു വ്യത്യാസം കാണും താളത്തിൽ തന്നെ. കർണാട്ടിക് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മ്യൂസിക്കിന് ബേസ് സ്ട്രക്ചറാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു പെർഷ്യൻ ഇൻഫ്ലുവൻസ് ആയത് ശേഷമാണ് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു മാറ്റം വന്നത്. അപ്പോൾ എല്ലാ മ്യൂസിക് സിസ്റ്റമില് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുറേ കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിന് നല്ലതാണ്, പക്ഷേ താളം നോക്കിയാൽ കണക്ക് നോക്കിയാൽ അത് കർണാട്ടിക് നമുക്ക് രണ്ടത്തിലും ഉണ്ട്, പക്ഷേ അതിന് രീതി വേറെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ മെലഡിയസ് ആണ് തോന്നും, ഭാവങ്ങൾ കൂടുതലാണ് തോന്നും. പക്ഷേ കർണാട്ടിക് ക്ലാസിക്കൽ നല്ല ഒരു കട്ടി ഒരു യൂസ് ആണ് ഗമക്കായക്ക്.
1: കർണാടക സംഗീതം ട്രൈ ചെയ്തിട്ടുണ്ടോ?
2: മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ അവാർഡ് ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കൊച്ചു വയസ്സ് മുതൽ. പക്ഷെ പിന്നെ ആ ലെവലിൽ പഠിപ്പിക്കാനേ ഉള്ളത് ടീച്ചർ

0: ടീച്ചേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയില്ല. ഒരു ആഗ്രഹം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പഠിപ്പിക്കുന്ന സാറ് വീണ സാറായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഇതിന് കൂടുതൽ ഗമക്ക സ്റ്റൈലിലേക്ക് വോയിസിന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പിന്നെ സ്റ്റോപ്പായത്. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ അച്ഛൻ പാസ്ഡ് അവേ. പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനേ കൊണ്ടുവരാനേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അങ്ങനെയാണ് അത് വിട്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിലേ ഉണ്ടായിരുന്നു, സൗത്ത് നിന്നാണ് ലൈഫ് പോകാനുള്ളത്. അതാണ് സംടൈംസ് കൊച്ചു വയസ്സിലാണ് ഈ കർണാടകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്.
1: അവിടെ അങ്ങനെ കർണാടക സംഗീതം പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ടായിരുന്നു.
0: ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ കുറെ പേര് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകുന്നുണ്ട്.
1: നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
0: ഓക്കെ, ദി രാഗ് ഭാഗ്യശ്രീയാണ്.

0: പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യമായിട്ട് രണ്ട് കുട്ടികൾ വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ പഠിപ്പിക്കുന്ന അനുഭവം?
1: ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, സ്പെഷ്യലി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് മലയാളം എനിക്കറിഞ്ഞൂട, ഞാൻ പറഞ്ഞത് ഹിന്ദി. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഹിന്ദി പ്രൊണൗൺസേഷൻ കുറച്ച് ശരിയാവും കുറച്ച് ശരിയാവത്തില്ല. പിന്നെ ഹിന്ദി കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദി, ബ്രജഭാഷ, അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ, ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി കോമ്പോസിഷൻസൊക്കെ. ഒരു ലൈനിൽ ഒരു വേർഡിനെ മീനിങ് പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് ഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ മൂത്ത മൂന്ന് ആ സമയം 2 വയസ്സായിരുന്നു. അവനെ തന്നെ ഒരു മലയാളം മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ആ കുട്ടീനെ കൂടെ തന്നെ പിന്നെ ആ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഒരു വേർഡ് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് എന്താണ്, മലയാളം എന്താണ്, ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് വിതിൻ 1 വീക്ക് 1, 2, 3, 4 നമ്പേഴ്സ് ആണ് പഠിച്ചത്. കാരണം ഏതെങ്കിലും മേടിക്കാൻ പോയാൽ അതിനൊരു പൈസ പറയുന്ന സമയം ഇല്ലെങ്കിൽ എത്ര വേണം പറയാന്, 1 വേണം 2 വേണം, അങ്ങനെ നമ്പർ വെച്ചാണ് ഫസ്റ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമുക്കകത്ത് ഉണ്ടെങ്കിൽ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയും 200% പോസിറ്റീവ് എനർജി വേണം അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നോർത്ത് ഇന്ത്യനെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം വേറെ ആണ്. എല്ലാം ട്രാൻസ്ലേഷൻ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആ സമയം ഒരു ഭാഷനെ, ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു വേർഡ് മനസ്സിലാക്കാൻ, ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഗുരുകൃപ ആയിരുന്നു, എൻ്റെ പേരൻസിനെ ഒരു അനുഗ്രഹം പറയാൻ. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ലാംഗ്വേജ് വാസ് ദ മെയിൻ ഇഷ്യൂ. ശ്രുതി നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം, ഐ തിങ്ക് വിതിൻ 6 മന്ത്സ് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, എൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസിന് ഭയങ്കര ആഗ്രഹം ടീച്ചർ മലയാളം സ്വന്തം സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ്, പക്ഷെ ടീച്ചർ ഹിന്ദി സംസാരിക്കണം, നമ്മുടെ മക്കൾ ഹിന്ദി മനസ്സിലാക്കണം. അപ്പൊ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി
2: പോലെയായിരുന്നു.
1: ആ പോസിറ്റീവ് എനർജി വെച്ചാണ് കുട്ടികൾ തന്നെ ഹിന്ദി മനസ്സിലാക്കി, ഞാൻ തന്നെ മലയാളം എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത് ഈ എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്.
2: പഠിപ്പിക്കാൻ എന്നുള്ളതല്ലാതെ, മലയാളം സാധാരണയായിട്ട് പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്, അങ്ങനെ തോന്നിയിരുന്നോ?
1: തോന്നി. ഉച്ചാരണം നമ്മുടെ ചെയ്യുന്നത് അതാണ് ഒരു മെയിൻ കാരണമാണ്. ബാക്കി എനിക്ക് മനസ്സിലാക്കാനേ ഇല്ലെങ്കിൽ ഒരു പോയിട്രി ലാംഗ്വേജ് നമ്മുടെ പറയൂലേ മലയാളത്തിൽ, ഒരു കാവ്യ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കാനേ എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ബേസിക് സംസ്കൃതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് 10th class വരെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു.

0: മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഒരു നാല് വാക്ക് നമ്മൾ സംസാരിച്ച അറ്റ്ലീസ്റ്റ് 6 to 7 വേർഡ്സ് വിൽ ബി സംസ്കൃത്. അതിന് പ്രൊനൗൺസിയേഷൻ മാറ്റമുണ്ട്. നീ സംസ്കൃത് ആണ് പഠിക്കാൻ തുടങ്ങി, അപ്പോ ലൈക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് വിദിൻ 6 മന്ത്സ്. പിന്നെ സംസാരിക്കാൻ കുറച്ച് സമയമെടുത്തു, കാരണം അത്ര പ്രാക്ടീസ് ഇല്ലാത്ത. സ്ലോലി പ്രോഗ്രാമിന് പോയ എല്ലാ ആർട്ടിസ്റ്റുകാരൊക്കെ കൂടെ സംസാരിച്ച് സംസാരിച്ച് കുറെ കാര്യങ്ങൾ ശരിയായി.
1: മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളും പഠിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ?
0: വീട്ടില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ബംഗ്ല ഭാഷ സംസാരിക്കുന്നത്. വീട്ടില് ഹിന്ദിയും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളം ഇല്ല. വീട്ടില് പുറത്തു പോയാൽ നമുക്ക് ഏത് ഭാഷ ആവശ്യം അതാണ് സംസാരിക്കും. മലയാളത്തില് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് മക്കളെന്ന കൂടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചിലപ്പം ആ വാക്ക് എനിക്ക് അറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ പ്രൊനൗൺസേഷൻ തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറക്റ്റ് ചെയ്യും, കാരണം അവര് എഴുതാനെ വായിക്കാനേ എല്ലാം പഠിച്ചിട്ടുണ്ട്.
1: ഈ ബംഗ്ല, ഛത്തീസ്ഗഡി ഈ രണ്ട് ഭാഷകളും അറിയാം, ഹിന്ദിയും അറിയാം, ഇത് മൂന്നും തമ്മിൽ നല്ല സാമ്യമുണ്ടോ?
0: ഹിന്ദി, ബംഗ്ല ആൻഡ് ഛത്തീസ്ഗഡി വേർഡ്സ് കുറെ സിമിലർ ഉണ്ട്. ഛത്തീസ്ഗഡി ആക്ച്വലി ഭാഷ ഇല്ല, അത് ബോലിയാണ്, ലിപി ഇല്ല. ബംഗ്ല അഗെയിൻ ബേസ്ഡ് ഇസ് സംസ്കൃത്. വേർഡ്സിനെ ക്രിയ മാത്രമാണ് മാറുന്നത്, ബാക്കി കുറെ വേർഡ്സ് സിമിലർ ആണ്. പ്രൊനൗൺസേഷൻ മാറിപ്പോ. അഭ്രദിത എന്റെ പേരാണ്. ബംഗ്ലാന്ന് സംസാരിക്കുമ്പോഴേ അഭ്രദിത.
1: നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞു, കർണാടക സംഗീതം പറഞ്ഞു, ഇത് രണ്ടും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു തരത്തിലുള്ള പാട്ടുകളും ആസ്വദിക്കാറുണ്ടോ?
0: ഫിലിം മ്യൂസിക് ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട്, നന്നായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പാട്ടിനെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഇപ്പോഴത്തെ ജനറേഷന് കൂടെ നമുക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മാറി. ജനറേഷൻ കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആഗ്രഹങ്ങൾ അതിനെ മെർജ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പോയാൽ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് ഒരു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് മൈ മെയിൻ മോട്ടോ. സോ ഐ ഓൾവേസ് ട്രൈ ചെയ്യും സ്റ്റുഡൻസിന് ഐഡിയാസ് എന്താണ്, അവർക്ക് ഐഡിയാസ് വെച്ചിട്ട് ട്രഡീഷണലിനെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവരൊക്കെ വോയിസ് പ്രൊജക്ഷൻ അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എല്ലാം ശ്രദ്ധിക്കും. എനിക്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും പാട്ട് പാടാൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചോദിക്കും ഇതിനെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റേൺ ഞാൻ കേൾക്കും. എനിക്ക് ഓപ്പറ മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഓപ്പറ മ്യൂസിക്കിന് ഉള്ളത് വിബ്രാറ്റോ. ആ വിബ്രാറ്റോ ഹിന്ദുസ്ഥാനി ഗമക വളരെ സിമിലറാണ്. എനിക്ക് പുറത്തുള്ളത് കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോണുണ്ട് എല്ലാ വർഷം. അതിന് രണ്ടു മൂന്ന് പേര് ഓപ്പറ സിംഗേഴ്സ് ആയിരുന്നു. അവര് ഇവിടെ വന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയം അവർക്ക് ഗമക പാടാൻ വളരെ ഈസി ആയിരുന്നു. ഈ ഗമുക്ക ഹിന്ദുസ്ഥാനി ഒരു പാറ്റേൺ ആണ്. ഇനി അവർ പെട്ടെന്ന് അത് പാടും. ജാസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കോഡ് പ്രൊഡക്ഷൻ. എനിക്ക് ആരെങ്കിലും ചോദിച്ച റെക്കോർഡിങ്ങിന് ഓട്ടോമാറ്റിക് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ നോ പറയും. ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റിവിറ്റി.
2: ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അഭ്രദിത ബാനർജിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
4: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
5: अरे मोहन भाई, काफी बिजी लग रहे हो.
6: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
5: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
6: सच?
5: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
6: समझ गया.
7: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം April 19. ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. എസ് രമേശൻ നായരുടെ ഭാവന, രവീന്ദ്രന്റെ ഈണം.

0: മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
6: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
10: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
11: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി നടൻ, ഈ ചിത്രത്തിൽ ശ്രീരാം, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ പ്രഭാവർമ്മ, ഔസേപ്പച്ചൻ.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഒപ്റ്റിക് അവന്യൂ,
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്.
8: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
9: ആകാശവാണി 103.6 റിയൽ FM, സമയം 9:00. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. UDF ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി CPIM തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. AKG പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും MDC നിവേദനം നൽകി. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ലോർഡ്സിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വനിതാ ടീമായി മാറിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടിനെതിരെ 270 റൺസിന്റെ മികച്ച വിജയം നേട്ടത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും താരങ്ങൾ ചരിത്രം കുറിച്ചുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെയും രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10:00.
10: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ആദ്യം മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ശ്രേയാസ് പുരാണിക് ഈണം നൽകി കാർത്തിക് പാടിയ ഗാനം ചിത്രം ആനിമൽ.

0: അനുരാഗമുള്ളിനാൽ എന്ന ചിത്രത്തിനു വേണ്ടി യാസിൻ നിസാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനോപഹാരം ഇനി ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം തുടരും.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ആമുഖമായി പറയട്ടെ, എനിക്ക് വരരുതെന്ന് ആഗ്രഹമുള്ള ഒരു അസുഖം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് ആണ്. എനിക്കും ഇഷ്ടമാണ് ഒരു ഐസ്ക്രീം കഴിക്കാനും, ഇവിടെയാണ് വെച്ചാൽ കുനാഫ, പിന്നെ കേക്ക് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഡയബറ്റീസ് വന്നാൽ ഇതൊന്നും ഒരു പരിധിവരെ നടക്കില്ല. നമ്മുടെ ജീവിതം അതനുസരിച്ചിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഡയബറ്റീസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഇസ് നോട്ട് ക്യൂറബിൾ, ഇറ്റ് ഇസ് ട്രീറ്റബിൾ. ഡയബറ്റീസിനെ നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, ചികിത്സിച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണത്തിലും ചിട്ടയായ വ്യായാമത്തിലും മരുന്നിലും ഇൻസുലിനിലും പോവുക എന്നുള്ളത് മാത്രമാണ് ഡയബറ്റീസ് വന്നാൽ നമ്മുടെ മുന്നിലുള്ള ഏക വഴി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇസ് നോട്ട് പോസിബിൾ, അത് നമുക്ക് നടക്കില്ല. പക്ഷെ എങ്കിലും ഒരു ചിട്ടയായ ഇതിലൂടെ, നേരത്തെ ഡോക്ടർ സമ്മത് പറഞ്ഞ പോലെ, ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ്. അതാണ് നമുക്ക് അതിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റീസ് ചികിത്സ മാറ്റാൻ പറ്റില്ല. അത് ഡയബറ്റീസ്, ക്യൂറിങ് ഡയബറ്റീസ് എന്ന് പറയുന്ന സാധനം ഉള്ള കോൺസെപ്റ്റ് ഉണ്ട്, കാരണം ഈ ഒബിസിറ്റി അങ്ങനത്തെ ചില ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട്. പക്ഷേ എങ്കിലും മിക്കവാറും ആൾക്കാർക്ക് ഡയബറ്റീസ് നമുക്ക് ചികിത്സിച്ച് പ്രമേഹം മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഞാൻ കാർഡിയോളജി ഹാർട്ടിന്റെ വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, കിഡ്നി സംബന്ധമായിട്ടുള്ള ആളുണ്ട്, ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, വാസ്കുലർ സർജറി ഉണ്ട്. ഞാൻ രാവിലെ ജാസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജാസർ പറയണെന്ന്, സാർ ഇവിടെ ഡോക്ടർ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇനിയും മൂന്നാല് സ്പെഷ്യാലിറ്റി കൂടി വേണം. ശരിക്കും ന്യൂറോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ കാലിന് ഞരമ്പിനെ ബാധിക്കുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്, നാടികൾ, അതേപോലെ നെഫ്രോളജി വളരെ കോമൺ ആയിട്ട് വരുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങൾ പലതും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ കോമൺ സാധനങ്ങളാണ്. ഇപ്പൊ ഡയബറ്റീസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ബാധിക്കാത്ത അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ സമ്മത് പറഞ്ഞ കറക്റ്റ് ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ഒരു പാക്കേജ്, അതായത് ഒറ്റയ്ക്കല്ല വരിക, അത് എല്ലാത്തിനെയും കൂടിയിട്ട് വരുന്ന ഒരു സാധനമായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഒരു ഒരു ഒരു പ്രശ്നം തന്നെയാണ് അത് വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു ഹാർട്ടിന് മാത്രമായിട്ട് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഡയബറ്റീസ് ഉള്ളവർക്കാണ് എപ്പോഴും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, പ്രീ ഡയബറ്റീസ്. അതായത് ഡയബറ്റീസ് ആയിട്ടില്ല, പക്ഷേ ഡയബറ്റീസിലേക്ക് ചാടാനുള്ള ചാൻസ് ഉള്ള സ്റ്റേജ്. അപ്പം മുതൽ തന്നെ ഹാർട്ടിന്റെ റിസ്ക് ജാസ്തിയാവാണ്. പിന്നെ ശരിക്കും ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോളില്ലാതായി കഴിഞ്ഞാൽ അത് പതിന്മടങ്ങ് ശക്തിയിൽ വീര്യത്തോടുകൂടി എല്ലാ ഹാർട്ടിന്റെ എല്ലാ വിധം പ്രവർത്തനത്തെയും അത് ബാധിച്ചോളാം. നിർഭാഗ്യവശാൽ പലപ്പോഴും എന്താ ഉണ്ടാവണെന്ന്

0: ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഡയബറ്റീസിന്റെയോ അല്ലെങ്കിൽ ഹാർട്ടിന്റെയോ മരണമാണ്, സഡൻ ഡെത്ത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, പ്രമേഹം ഉണ്ടോ ഇല്ലയോ ചെറിയ ബ്രോഡർ ആയിരുന്നു എന്നൊക്കെ പറയും, പെട്ടെന്നുള്ള മരണം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ ചെയ്യുമ്പോൾ എന്താ കാണിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു മിഡിൽ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മാത്രമല്ല, ഒരു ഹാർട്ടിന്റെ ഒരു ഹെൽത്തും കൂടി നോക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ വശം എന്താ വെച്ചാൽ, നമുക്ക് ശരിക്കും ഇപ്പൊ ഡയബറ്റീസ് ആയിന്ന് കഴിഞ്ഞാൽ രണ്ട് വശമുണ്ട് ട്രീറ്റ്മെന്റ്. ആൻഡ് സപ്പോസ് നിർഭാഗ്യവശ ചിലപ്പോൾ ഒരു ബ്ലോക്കോ മറ്റോ വന്നു എന്നുണ്ടെങ്കിൽ രണ്ട് വശമുണ്ട് ചികിത്സയ്ക്ക്. ഒന്ന്, ഡയബറ്റീസ് കൃത്യമായി കൺട്രോൾ ചെയ്ത് പോവുക. രണ്ടാമത്തെ, ഹാർട്ടിന് വശത്തുള്ള ട്രീറ്റ്മെന്റ് വരും. ഇതിൽ ഈ ഇത് രണ്ടും എക്സ്ക്ലൂസീവ് അല്ല, ലൈക്ക് രണ്ടും സമാന്തരമായിട്ട് കൊണ്ടുപോകേണ്ട ഈക്വൽ ആയിട്ടുള്ള ശ്രദ്ധ ചെലുത്തപ്പെടേണ്ട ഭാഗമാണ്. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഗുളിയെല്ലാം കഴിക്കേണ്ടത് ഞാൻ ഡയബറ്റീസ് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല, കാരണം ആ ആൻജിയോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ ബൈപാസ് ഇതിലൊക്കെ വീണ്ടും ബ്ലോക്ക് പിടിക്കും. സിമിലർലി ഞാൻ ഡയബറ്റീസ് നോക്കുന്നുണ്ട്, ഹാർട്ടിയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും അർത്ഥമില്ല, കാരണം വെച്ചാൽ ഡയബറ്റീസ് എത്ര കൺട്രോൾഡ് ആണെങ്കിലും വിത്ത് ലോങ് വിത്ത് ടൈം അത് നമുക്ക് ബാക്കി അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പം രണ്ടും നമുക്ക് അങ്ങോട്ടും മാറ്റി വെക്കാവുന്ന കാര്യമല്ല, രണ്ടും സമാന്തരമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ഈ ഡയബറ്റീസ് ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ അത് സാധാരണ ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരെക്കാൾ കൂടുതൽ കാഠിന്യത്തോടുകൂടി വരും. ഹാർട്ടിന് സാധാരണ മൂന്ന് രക്തക്കുഴലുണ്ട്. യൂഷ്വലി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ മൂന്നെണ്ണത്തിനും ബ്ലോക്ക് വരിക, പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് വരിക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരിക്കുക, ബൈപാസ് ചെയ്യേണ്ട ആവശ്യം വരിക. ഇനി ഇപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഇപ്പോൾ കാൽഷ്യം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക, അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത, ഇതെല്ലാം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സമാന്തരമായി വളരെ സമചിത്തതയോടെ നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഡയബറ്റീസ് ഉള്ള പ്രമേഹം ഉള്ള ഹാർട്ടിന്റെ രോഗികൾക്ക് വേണ്ടത്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: കോഴിക്കോട് മൂന്നാലുങ്കലിൽ 70 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മനോഹർ ഇൻഡസ്ട്രിയൽസ് എന്ന സ്ഥാപനം നോക്കി നടത്തുന്നത് മനോഹരൻ വി കെ ആണ്. എന്താണ് മനോഹർ ഇൻഡസ്ട്രിയൽസിനെ വ്യത്യസ്തമാക്കുന്നത്? മറ്റാരും ചെയ്യാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ, മറ്റൊരിടത്തും ഉണ്ടാക്കാൻ പ്രയത്നിക്കാത്ത സാധനങ്ങൾ അതീവ കൃത്യതയോടെ നിർമ്മിച്ചു നൽകുന്നു എന്നതു തന്നെ. അത് ഒരുപക്ഷേ ക്യാമറയുടെ ഒരു ചെറിയ ഭാഗമാകും, വലിയ വ്യവസായശാലയിലെ യന്ത്രഭാഗമാകും, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത സ്പെയർ പാർട്ടായി കമ്പനി പോലും പുറത്തിറക്കാത്ത ഒരു കാര്യമാകും. മനോഹരന്റെ അച്ഛൻ തുടങ്ങിവെച്ചതാണ് ഈ ഇടം. അച്ഛനൊപ്പം നന്ദി ചെറുപ്പത്തിലെ പ്രവർത്തിച്ച് അദ്ദേഹം നേടിയെടുത്തതാണ് ഈ അപൂർവ സിദ്ധി. തന്റെ കർമ്മമണ്ഡലത്തെപ്പറ്റി, ജീവിത വീക്ഷണങ്ങളെപ്പറ്റി എല്ലാം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് മനോഹരൻ വി കെ ഇന്ന്.
1: നടക്കാവിൽ കുഴിക്കണ്ടി പറമ്പിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ വെച്ചിട്ട് അച്ഛൻ പണിയാണ് തരുന്നത്. അന്ന് ടൂളൻ തയ്യൻ്റെ ഒരു ഇത് വകുപ്പ് ആർക്കും അറിയില്ല. ബോംബെയിൽ നിന്നാണ് സാധനം വരിക, പ്രൊഡക്ഷനൊന്നും ഇവിടെ ഇല്ല. അച്ഛൻ അങ്ങനെ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അച്ഛൻ അങ്ങനെ ഡയ്യൻ്റെ പണി തുടങ്ങിയത്. പിന്നെ വീട്ടിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അച്ഛൻ്റെ സ്ഥാപനം തുടങ്ങിയത്. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഓരോ പണി കാണുമ്പോഴും അത് എങ്ങനെ ചെയ്യുന്നതാണതിൽ അത് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതെങ്ങനെ അച്ഛൻ ചെയ്യുമ്പോൾ നോക്കും, അതെങ്ങനെയാണ് നോക്കി. അപ്പോൾ അത് നമ്മളെ കയ്യൊന്നും വരില്ല, പക്ഷെ എന്നാലും തട്ടി മുട്ടി നോക്കുമ്പോൾ അപ്പോൾ അച്ഛൻ പറയാം അത് അങ്ങനെയല്ല മുട്ട അങ്ങനെ മുട്ടെന്ന് പറയും. പിന്നെ അങ്ങനെ കുറേ ദിവസം വലുതായിപ്പോൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് വരുമ്പോൾ പിന്നെ ഓരോ പണി അച്ഛൻ തരും. അപ്പോൾ ഇതിൽ പണിയിൽ ആദ്യം തുടങ്ങുന്നുണ്ട് ഫയൽ ഉണ്ടാക്കുന്നതിലെ ഒരു പണിയാണ്. ആദ്യത്തെ ബ്ലാക്ക് സ്മിത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന പണിയിൽ ഫയലിൻ്റെ പഴയ കൊത്തുണ്ടാവും, അത് വീട്ടിൽ കംപ്ലീറ്റ് പോകണം. അപ്പോൾ അതാ തരും. അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ രാവാനുള്ള കയ്യിൻ്റെ ആക്ഷൻസ് കറക്റ്റ് ആവുള്ളൂ.

0: അപ്പോൾ അത് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ അച്ഛൻ അത് കറക്റ്റ് ചെയ്ത് പിന്നെ എന്തിനും അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ ആദ്യത്തെ പണി, പിന്നെ അത് അതിന് കൊത്തിടുന്ന ഒരു പണിയുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറേ പണികൾ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു തരും എന്നെ മാതിരി ചെയ്യുന്നുണ്ടായി ചെയ്ത് നോക്കും, ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ പിന്നെ അതങ്ങനെ ശരിയായി വന്ന്. പിന്നെ കുറേ കാര്യങ്ങൾ വായിക്കുമായിരുന്നു, പിന്നെ കുറേ മെറ്റീരിയൽ കാണുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടാവും. അച്ഛനറിയില്ല, അച്ഛൻ്റെ കാലഘട്ടത്തിലുള്ള മെറ്റീരിയലല്ല പിന്നെ വരുന്നത്. പിന്നെ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കും, അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. കുറേ മെറ്റീരിയലിനെ പറ്റിയും ഇപ്പോൾ എനിക്കറിയാം, അതെങ്ങനെ ഹാർഡൻ ചെയ്യണം, അതിനെ ഗ്രേഡ് എന്താണ്, എത്ര ഹീറ്റാക്കണം, അതൊക്കെ ഇപ്പോൾ നമുക്കറിയാം. പക്ഷെ എൻ്റെ മക്കൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല, കാരണം അവിടെ ഇരിക്കാതെ തന്നെ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണിത് എത്തി. പിന്നെ പണി പഠിച്ചു, പിന്നെ ചിത്രം വരയ്ക്കാറിയണം, അച്ഛൻ നല്ലോണം വരയ്ക്കും. ഈ പണിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുന്ന ആ പെർഫെക്ഷൻ ഉണ്ടാവണം ചിത്രം വരയ്ക്കുന്നതിൽ, അല്ലാണ്ട് കിട്ടില്ല. അപ്പം അങ്ങനെ ചിത്രം വയ്ക്കുന്ന പഠിച്ചു. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന മാതിരി ചെയ്ത് നോക്കും, ശരിയാവില്ല. പിന്നെ അച്ഛൻ ഇല്ലാത്ത നേരത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കും, അത് ചെയ്യുക. അപ്പോൾ അച്ഛൻ വന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞാൽ ഇതെങ്ങനെയല്ല, അപ്പം ഇങ്ങനെ അളവെടുക്കുക, ഇന്ന മാർക്ക് ചെയ്യണം, അതിന് ഇത്ര അനുവാദമുണ്ട്, അതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ആകെ സ്കെയില്, ഡിവൈഡർ, പിന്നെ വരയ്ക്കുന്ന ഒരു സാധനം, ഇങ്ങനെ മൂന്ന് സാധനമാണ് ഞങ്ങളുടെ ഈ പണിയിലേക്ക് തന്നെ. അതിൽ നിന്നാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ മെഷീനറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെയാണ്, അത് സ്കെയിലാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇഞ്ചിൻ്റെ കണക്ക് പഠിക്കണം, മില്ലിമീറ്റർ പഠിക്കണം, ഇതൊന്നും ആരും പഠിപ്പിച്ചതെന്നല്ല, അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ ഒരു ഇഞ്ചിൻ്റെ പിന്നെ 64 ഭാഗമാണ് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞ്, അങ്ങനത്തെ ആ ലെവലിൽ അത് പഠിച്ച്, പിന്നെ പിന്നെ മൈക്രോമീറ്ററിൻ്റെ പറ്റിയിട്ട് പഠിച്ചു. ഇങ്ങനെ പഠിക്കുക തന്നെയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഒന്നും ആരും പഠിപ്പിച്ചൊന്നുമില്ല. TVS ടയർ കമ്പനിയുണ്ട് മദ്രാസിൽ, അപ്പോൾ അവർക്ക് ടയർ മോൾഡ് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പേരടിക്കണം TVS എന്നുള്ളതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്മൾ അവിടെ ഒരു എഞ്ചിനീയർ കൊണ്ടു തന്നു. അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ അത് റിവേഴ്സലായിട്ട് ചെയ്ത് കൊടുക്കുക, ഇത് ഫോർവേഡ് തന്നെ വേണം, അത് ഈ മോൾഡിൽ അടിക്കുമ്പോൾ റിവേഴ്സാവും, എന്നിട്ട് ടയർ വരുമ്പോൾ അതിൽ ഫോർവേഡായിട്ട് വരും. അപ്പോൾ അത് അയാൾ പറഞ്ഞു തന്നില്ല, സാധാരണയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കൊണ്ടുപോയി അടിച്ചു നോക്കുമ്പോൾ അത് റിവേഴ്സാണ്. അത് തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ 3 ദിവസം എടുത്ത പണി ഞാൻ 1 ദിവസം കൊണ്ട് തീർത്തു. അതായത് ഒന്ന് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് കിട്ടിയിട്ട് പറഞ്ഞാൽ പിന്നെ സ്പീഡാക്കിയിട്ട് ചെയ്തിട്ട് കറക്റ്റ് തന്നെയാണ്, പർപ്പസ് ഒന്നുമില്ല. പക്ഷേ ഒന്ന് സ്ലോ ഉള്ളത് സ്പീഡാക്കി കൊടുത്തു. സാധനം മേടിക്കാൻ പോകുമ്പോൾ അളവ് കണ്ടാൽ ഇന്നതാണെന്ന് മനസ്സിലാവും, അത് നമ്മളെ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഒരു 1.8 എന്ന് പറഞ്ഞൊരു സാധനം തരികയാണെന്നുണ്ടെങ്കിൽ ഇത് 1.8 ഇല്ല, കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു വർണ്ണീർ എടുക്കുക, അളന്നോക്കാൻ പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസാണ്. അതേമാതിരി ത്രെഡുകളൊക്കെ വോൾട്ടിനൊട്ടൊക്കെ വാങ്ങുമ്പോൾ പറഞ്ഞ സൈസ് അല്ല, ഞാൻ പറയും ഇതല്ല സൈസ് എന്ന് പറയും. കണ്ടാലും മനസ്സിലാവും അളവുകളൊക്കെ ഇന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സാധനം കണ്ടാലും നമുക്കൊരു ആരെ എന്ത് നമ്മൾ കാണാത്ത സാധനം കണ്ടാലും അതിന് ഇന്നതാണ് പ്രവർത്തനം നിർദ്ദേശം മനസ്സിലാവും. പിന്നെ ഒക്കെ കുത്തി അഴിച്ചു നോക്കും. അപ്പോൾ അത് തിരിച്ചുണ്ടാക്കാൻ പറ്റുന്നതിനെ കൊണ്ടാണ് വെച്ചത്. പണ്ട് കാലത്ത് ഒരു ക്യാമറ വന്നിരുന്നു, ഒരു റഷ്യൻ്റെ, ഡൽഹിയിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് മടക്കിയ സാധനം. അപ്പോൾ അങ്ങനെ ഈ സാധനം വന്നപ്പോൾ അഴിക്കാൻ അറിയില്ല. അപ്പോൾ ഒരു ഇതുണ്ട്, എല്ലാ സാധനം ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കാര്യം കംപ്ലീറ്റ് പൊട്ടിക്കാന്നാണ്. പൊട്ടിച്ച് അഴിച്ച് നോക്കുമ്പോൾ അഴിക്കൽ വളരെ സിമ്പിളാണ്, അത് അറിയില്ല. അപ്പോൾ റഷ്യക്കാരന്നത്തെ ടെക്നോളജിയാണത്. പിന്നെ അത് വരുമ്പോൾ മനസ്സിലായി ചെയ്യാം. പിന്നെ ഇവിടെ ക്യാമറ റിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകളും സ്വയർ ഉണ്ടാക്കാൻ വരുന്ന ഞങ്ങളുടെ തന്നെയാണ്. ഓരോന്ന് ചെയ്ത് ഇങ്ങനെ മാറി മാറി വരിക എന്നല്ലാണ്ട് ഇപ്പോഴും പണി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ, പുതിയ പണികളെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലെവലിങ്ങനെ, അത് അച്ഛൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ കൈക്കും കാലിനും കണ്ണിനും ഒന്നും പ്രശ്നം ഉണ്ടാവരുത്, ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാവരുത്, ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
1: ഡൈ നിർമ്മാണത്തിലാണ് മനോഹർ ഇൻഡസ്ട്രിയൽസ് പ്രശസ്തമായത്. ആഭരണ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ഡിസൈനുകൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ, സോപ്പ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ അതീവ വൈദഗ്ധ്യം ഉള്ളവരാണിവർ. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ യന്ത്രവൽക്കരണം മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായി മനോഹരന്റെ ശ്രദ്ധ. അതിനാവശ്യമായ പരന്ന വായനയും പുതിയ തരം ലോഹങ്ങളെപ്പറ്റിയും ലോഹക്കൂട്ടുകളെപ്പറ്റിയുമുള്ള അവബോധവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. നല്ലൊരു ചിത്രകാരൻ കൂടിയായത് ഡിസൈനിങ്ങിന് ഗുണമായി. മാറുന്ന കാലത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സ്വയം പുതുക്കാനുമുള്ള നിരന്തര ശ്രമമാണ് ഇദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത്.
0: പുതിയ മെഷീനറികളൊക്കെ ഉണ്ടാക്കാൻ ആൾ വരുമ്പോൾ നമ്മളെ ഐഡിയ അനുസരിച്ച് നമ്മളുണ്ടാക്കി കൊടുക്കുക. ഡിസൈനുകളൊക്കെ നമ്മളെ മനസ്സിലാവുക, ഒരു ഇന്നൊരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇന്ന വേണം തന്നെ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി ഏകദേശം എന്നെ റൈറ്റൊക്കെ പറഞ്ഞു, ചിലത് പറയും ഉണ്ടായി തരാം റൈറ്റ് പിന്നെ പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി കിടന്ന് ആലോചിച്ച് അങ്ങനെ അവരൊന്ന് അതിന് ഐഡിയ ഉണ്ടാക്കുക. അപ്പം അനിയന് ഉണ്ടായിരുന്നു അവിടെ, അനിയന് ഇന്നത് ചെയ്യാൻ പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ആദ്യം വേറെ പണി പഠിച്ചിരുന്നു. അച്ഛനും ഞാനും പണിയെടുത്ത ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പകുതി അച്ഛൻ ചെയ്യും, പകുതി ഞാൻ ചെയ്യും. പണി കഴിയുമ്പോൾ രണ്ടാമത് സെറ്റാക്കിയാൽ കറക്റ്റായിരിക്കും. പക്ഷേ അനിയന് അങ്ങനെ സാധിക്കില്ല. അപ്പം എൻ്റെ ദാവഴിയിൽ എന്ന് പറഞ്ഞാൽ മക്കൾ ഇതിലേക്കില്ല. പിന്നെ അവർ വന്നിട്ട് കാര്യം ടെക്നോളജിയൊക്കെ മാറിപ്പോയി. നമ്മൾ പിടിച്ചെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജീൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയതിനെ കൊണ്ട് നമ്മൾ നിൽക്കാമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പിടിച്ചെക്കാൻ പറ്റില്ല, നമ്മളൊക്കെ ഔട്ടായി പോകും.
2: പുതിയ ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയുണ്ടാവില്ലെങ്കിലും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പം നമ്മൾ മൂന്നാലിങ്കലുള്ള ഈ മനോഹർ ഇൻഡസ്ട്രിയൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സാധാരണ ഇതുപോലെ ഇപ്പോൾ ബ്ലാക്ക് സ്മിത്തുകളിൽ ചെയ്യുന്ന വർക്കുകളല്ല നിങ്ങൾ ചെയ്യുന്നത്, വളരെ സ്പെഷ്യലായിട്ടുള്ള വർക്കുകൾ, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത

0: രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്.
1: അതെ,
0: അത്തരം ഒരു വർക്കുകൾ അച്ഛൻ്റെ കാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു.
1: അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെ ഇപ്പോഴും വരുന്ന അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒഴിവാക്കുന്നത് ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ചില സ്ഥലത്ത് വലിയ കമ്മിയിൽ ചെന്നവർ അറിയാം അത് ഞങ്ങൾക്ക് പറ്റില്ല ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം അവർക്ക് പറ്റുള്ളൂ. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കും. വർക്കിൻ്റെ ഒരു അങ്ങനെ പഠിച്ചതിനൊക്കെ ഉണ്ട്, അല്ലാണ്ട് പറ്റില്ല. പഠിക്കാണ്ടും പിന്നെ നമ്മൾ അതിനെ വേണ്ടി നല്ലോണം ഗവേഷണം ചെയ്യണം, എന്താ അതെങ്ങനെയാണ് ചെയ്തത്. ചില പണിയൊക്കെ സിമ്പിളായിരിക്കും, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ അത് ചിന്തിച്ചിരുന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ ഞങ്ങൾ കൈകൊണ്ട് ഇരിക്കുന്ന ചെറിയ ലെയ്ത്ത് ഉണ്ടായിരുന്നു, അതിലാണ് വളരെ മൈക്രോസൈറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെയാണ് മറ്റേ ഇലക്ട്രിക്കൽ ലെയ്ത്തൊക്കെ ആക്കി തുടങ്ങിയത്. അതിലാണ് ഇപ്പോൾ കുറേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വളരെ ചെറിയ സാധനം മുതൽ അതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ വലിയ സാധനങ്ങളും അതിൽ ചെയ്തുകൊണ്ടിരിക്കും.
0: താങ്കളുടെ വർക്കിൽ ഇപ്പം ഗോൾഡ്സ്മിത്തുകൾക്കൊക്കെ വേണ്ടുന്ന കുറേ ഡിസൈനുകളും അങ്ങനത്തെ കുറേ മോൾഡുകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ലേ? അങ്ങനെ അതിപ്പോഴും ചെയ്യുന്നുണ്ടല്ലേ?
1: ചെയ്യുന്നു. അതിപ്പോൾ അപൂർവമാണ്, കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് മാറിപ്പോയി. പഴയ കാലത്ത് ഇപ്പം ഞാൻ കാണിച്ചെന്നൊരു ഇതിലുണ്ടായില്ലേ, അത് ആ കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതന്നെ സാധനം. പിന്നെ പിന്നെ അത് മാറി മാറി പിന്നെ പിന്നെ പുതിയ പുതിയ ഡിസൈനുകൾ വന്നു തുടങ്ങി. പിന്നെ കമ്പനികൾ ചെയ്യാൻ തുടങ്ങി. മറ്റേ ഗോൾഡ് സ്മിത്തുകൾ മാത്രമേ ഇപ്പോൾ കമ്പനികൾ വളരെ ലാർജ് സ്കെയിലിൽ അവരുണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പണിക്കാർക്ക് പണി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. എന്നാലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരും. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരും. പ്രത്യേക ആളുകൾ എളുപ്പമൊക്കെ വരെ മോഡൽ കൊണ്ടുവന്ന് അവർ ഇതുമാതിരി വേണമെന്ന് പറയുമ്പോൾ വരുമ്പോൾ അവർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്താലും ചെയ്ത് കൊടുക്കും. എളുപ്പമൊക്കെ കണ്ടമാനം ഓർഡർ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നിന്നുപോയി. ഈ ലേസർ കട്ടിങ് വന്നതോടുകൂടി ഞങ്ങളുടെ ഡൈയിൻ്റെ പണീൻ്റെ വലിയൊരു മേഖല പോയി. അതാണ് വലിയൊരു പരാജയം പറ്റിയത്. പിന്നെ ഈ ഇങ്ങനെ വളരെ മൈന്യൂട്ടായുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് ആളുകൾ വരും. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിങ് ഡൈയൊക്കെ ആദ്യം ചെയ്തിരുന്നു. അത് കോമ്യത്ത് നിന്നോ അല്ലെങ്കിൽ മദ്രാസ് നിന്നൊക്കെ ചെയ്ത് വന്ന ഡൈനുള്ള പേര് വേണം. അത് അവിടുന്ന് അവർ ചെയ്യിക്കില്ല. അവിടെ മെഷീനിൽ ചെയ്താലും ഞാൻ ചെയ്യണ അത്ര വൃത്തിയാവില്ല. അപ്പോൾ ഡൈ അവിടെ ഉണ്ടാകും, പേരടിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ്. മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടും പെർഫെക്റ്റായാലും നീറ്റായാലും ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട്. പിന്നെ അതേമാതിരി തന്നെ തോക്കുകൾ, അത് ഉണ്ടാക്കാനറിയാം, അത് റിപ്പയർ ചെയ്യാനറിയാം. അപ്പോൾ ഈ ഡിഫൻസിൻ്റെ കുറേ സാധനങ്ങൾ വരും, അതായത് മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങൾ. പട്ടാളക്കാരൻ ലീവിന് പോകുമ്പോൾ അതൊക്കെ ക്യാൻറ്റീനിൽ ഏൽപ്പിക്കും. അപ്പോൾ എന്തെങ്കിലും മിസ്സിങ് വന്നാൽ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായി കൊടുക്കും. പിന്നെ പോലീസിൻ്റെയും വരും. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന ലൈസൻസുള്ള തോക്കിൻ്റെ ആളുകളൊക്കെ വരും. അപ്പോൾ അതിനൊരു നമുക്കൊരു ഒരു വിവേചന അധികാരം തന്നാൽ ലൈസൻസ് ഉള്ള ആൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാം, അല്ലാണ്ട് അയാളില്ലാണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതേമാതിരി തന്നെ സർജറീൻ്റെ സാധനങ്ങൾ, പിന്നെ ഈ ലാബിൽ ഉപയോഗിക്കുന്ന കളർ ലാബിൽ ഉപയോഗിക്കുന്ന മെഷീനറി സാധനങ്ങളുടെയൊക്കെ കസ്വയറുകളൊക്കെ കിട്ടാണ്. കുറേ മുമ്പ് അബുദാബിയിൽ നിന്നൊരു ആൾ വന്നിരുന്നു. ഒരു ഈ കളർ ലാബിൽ ഉപയോഗിക്കുന്ന പഴയ മെഷീനാണ്, പക്ഷേ അതിന് ക്ലാരിറ്റി പുതിയൊരു മെഷീനും കിട്ടില്ല, ഒരു സ്ഫയറും കിട്ടില്ല. സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊടുത്തപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ പൊന്നാനിയുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ചക്രം പോയിട്ട് സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യില്ല. അതും ഈ പറഞ്ഞമാതിരി തന്നെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഏറ്റവും നല്ല, പുതിയ വരുന്നതിനെക്കാട്ടും നല്ല. അപ്പോൾ അയാൾക്ക് അത് വിടാനൊഴും മനസ്സില്ല. മൂന്ന് ദിവസം കൊണ്ട് ശരിയായി കൊടുത്ത് അയാൾ അത് വാങ്ങി തിരിച്ചു പോയി. അവിടെ അതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെർഫെക്റ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ്. ആരും പണി മോശമായി എന്നല്ലെങ്കിൽ ചെയ്ത് ശരിയായില്ലെന്ന് ആരും പറയാറില്ല. അപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് പണിയെടുക്കുമ്പോൾ തോന്നുന്നതാണ് ഇതിനേക്കാളും കുറച്ച് നന്നായി ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ ചെയ്ത പണിയൊക്കെ ഒഴിവാക്കിയിട്ടും മറ്റേ ലിസ്റ്റ് കയറും. അതാണ് അത് വെച്ചിട്ട് അങ്ങനെ ഉഴപ്പി കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആൾക്ക് എന്താണോ വേണ്ടതെന്ന് അതേമാതിരി ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇത്രയേ ആവുള്ളൂ എന്ന് പറയില്ല, അതിനൊക്കെ ക്ഷമ വേണം. ചിലപ്പോൾ പണിയെടുക്കുമ്പോൾ എന്താ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കും. അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ. ചില ദിവസം ഒരു 3 കിലോ 4 കിലോ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ റെഡിമെയ്ഡ് സാധനം വാങ്ങാറില്ല. അപ്പോൾ അതിനൊക്കെ ഡൈ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഈ ലിക്കോ കരി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിപ്പോൾ കിട്ടാറില്ലാത്ത കാരണം കാസ്റ്റിംഗ് നിർത്തി.
0: എന്തിനാണ് പിച്ചളയുടെ കാസ്റ്റിംഗ് അധികം?
1: സോപ്പിൻ്റെ ഡൈ ഒക്കെ ചെയ്തിരുന്നു, പിന്നെ ബിസ്ക്കറ്റ് ഡൈ, പിന്നെ അതേമാതിരി തന്നെ ചില ഡൈകളൊക്കെ പിച്ചളയിൽ ചെയ്യുക. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ അടിച്ചിട്ടാണ് സാധാരണ കാസ്റ്റ് ചെയ്യുക. ഞങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇരുമ്പിൽ ഡൈ ഉണ്ടാക്കിയിട്ട് വാർക്കും. അത് അച്ഛൻ്റെ തിയറിയാണത്. അവർ ഇരുമ്പിൽ ഡൈ ഉണ്ടാക്കിയിട്ട് വാർത്തിട്ട് ഒഴിച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടാകും ശരി ചെയ്യാൻ പറ്റും. മറ്റേ മണ്ണിലാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് വരുമ്പോൾ 2-3 ദിവസം പിന്നെയും പോകും. അപ്പോൾ കുറേ ഡൈകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതേമാതിരി പല ഉപകരണം, പിന്നെ വാച്ച് റിപ്പയറിങ് ടൂൾസിൻ്റെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ മെക്കാനിക്കൽ വാച്ചുകൾ ഇല്ലാത്തതിനെ കൊണ്ട് ആ ടൂൾസ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അതിൽ പണിയെടുക്കാൻ അറിയുന്ന ആളുകളിപ്പോൾ ഇല്ല. വാച്ചിൻ്റെ ബാലൻസ് ടാബ് കടയുന്ന ലെയ്ത്ത്, തുളയ്ക്കുന്ന ലെയ്ത്ത്, അതിൻ്റെ ബാലൻസ് വീൽ ബാലൻസിങ് കറക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഉപകരണം. പിന്നെ കുറേ ട്യൂസറുകൾ, അതിൽ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വാച്ചടിക്കുന്ന സ്പാനറുകൾ, അതൊക്കെ ഞങ്ങളെ ബ്രാൻഡുണ്ട്. 4-5 മോഡൽ ഞങ്ങൾ ഇറക്കി തന്നുണ്ട്. പഴയ ആളുകൾക്കൊക്കെ ഞങ്ങളെ സാധനമുണ്ട്. ഇപ്പോഴും അത് അതേമാതിരി തന്നെ വർക്കിംഗ്, ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് ഉപയോഗിക്കുന്നതാണത്. അതൊക്കെ അച്ഛൻ ഡിസൈൻ ചെയ്താണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനും ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെപ്പോൾ ആ മേഖല കംപ്ലീറ്റ് പോയി. ഇപ്പോൾ ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ മുമ്പ് വാച്ചിന് കേസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. സ്ഥിരമായിട്ട് കേസൊക്കെ ഉണ്ടാക്കാം, വാച്ചിൻ്റെ കേസ് അല്ലെങ്കിൽ വാച്ചിൻ്റെ ബാക്ക് പോയതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ വാച്ചിന് വില കുറഞ്ഞാലും കൊണ്ട് ആൾ ഒഴിവാക്കിയിട്ട് പുതിയ വാച്ച് വാങ്ങിക്കും. പിന്നെ കോസ്റ്റ്ലി വാച്ചുകളൊക്കെ ഇപ്പോഴും വരും. അന്നെന്ന് പറഞ്ഞാൽ രാവും പകരം 12 മണിക്കൂർ 14 മണിക്കൂർ 16 മണിക്കൂർ ദിവസം പണിയെടുക്കും. അപ്പോൾ പണിയെടുത്ത് നമ്മളൊരു ഇതാകുമ്പോൾ ചില കാര്യങ്ങളൊന്നും

0: ഉദ്ദേശിച്ച സമയത്ത് കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ അങ്ങനെ ചില ആൾ ദേഷ്യം പിടിച്ചു പോകും, പിന്നെയും വരും, അങ്ങനെയൊക്കെ ഉണ്ട്.
1: താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ മെറ്റലർജിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണമല്ലോ.
0: അപ്പൊ
1: പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ഇപ്പൊ ബ്ലാക്ക് സ്മിത്ത് തൊഴിലുള്ള ആൾക്കാരൊന്നും അത്രയും മെറ്റലർജിക്കൽ
0: കാര്യങ്ങൾ അവരും ചെയ്യുന്ന മേഖല പറഞ്ഞ ഒന്നുകിൽ കാർഷിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ വെട്ടുകത്തി തൂമ്പ അങ്ങനത്തെ ഉണ്ടാക്കുന്നതിന് അതിനൊരു ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹാർഡനിങ് എന്താണ് ഗ്രേഡ് അതൊക്കെ നോക്കണം. അത് കുറേ മെറ്റീരിയൽ വരുന്നുണ്ട്, അപ്പോൾ അവർക്കൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഡൈ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. അതിൽ ഡൈ സ്റ്റീലുണ്ട്, പിന്നെ അതിൻ്റെ ഹാർഡനിങ്ങുള്ള വേറെ സ്റ്റീലുണ്ട്, പിന്നെ ഡയമണ്ട് ടൂൾ കൊണ്ട് പണിക്കുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, തേയ്മാനം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ചിലതൊക്കെ മാത്രം നമുക്ക് വളരെ പക്ഷേ ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി വാങ്ങിക്കണം, അല്ല ബാംഗ്ലൂർ പോകണം. പിന്നെ മെഷീനറിക്കൊക്കെ കുറേ മെറ്റീരിയലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ ആ മേഖലയിലൊക്കെ പോയതിനെ കൊണ്ട് പിന്നെ അതൊക്കെ നിർത്തി ചവിടെ പണിക്കും. ഞാൻ സാധനത്തിന് പോകും മദ്രാസിൽ, ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോയമ്പത്തൂർ ആഴ്ച രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ പോകും
1: മെറ്റീരിയൽ
0: വാങ്ങാനായിട്ട്. കോയമ്പത്തൂരിൽ നിന്ന് പാർട്ടി വരാറുണ്ട്, മദ്രാസിൽ നിന്ന് കാൾ വരാറുണ്ട്,
1: മെഷീൻ ഫുള്ളായിട്ട്
0: ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഇതേമാതിരി തന്നെ ഈ അലുമിനിയം കട്ട് ചെയ്യുന്ന സർക്കിൾസോ ഉണ്ട്, അതിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് അതിനുണ്ടാവുക, അതിന് ഹാർഡനിങ് ചെയ്യുന്ന ടിപ്പുണ്ടാവുക. അത് ഇവിടെ ഒരു 18 ഇഞ്ച് വരെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ 48 ഇഞ്ച് ഡയമീറ്റർ ഉള്ള സാധനം ചെയ്യുന്ന മെഷീൻ ഉണ്ടായി കൊടുത്തു, ഒരു ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുണ്ടായി കൊടുത്തു.
1: ഇത്രയും മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ ഇപ്പോൾ ക്യാമറയുടെ ഉൾപ്പെടെ ഒരുപാട് പാർട്സ് മാർക്കറ്റിൽ കിട്ടാത്തതും അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ സ്പെയർ ഇല്ലാത്തതൊക്കെ താങ്കൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് അതിന് പ്രത്യേക അതിനുള്ള ഉപകരണങ്ങൾ വേറെ നമ്മൾ തന്നെ ഉണ്ടാക്കണം.
0: നമ്മളുണ്ടാക്കണം. അപ്പം അതിന് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തിരിക്കുന്ന ഒരു ചെറിയ ലേത്തുണ്ട്, അതാണ് അതിൻ്റെ ആയതൊരു സാധനം. അതിന് കൈകൊണ്ട് തിരിച്ചുണ്ടാക്കും. പിന്നെ ഈ വാച്ചിൻ്റെ ഇതുണ്ടാക്കുന്നതിന് അതിന് പ്രത്യേക ലൈത്തുണ്ട്, അത് ഇങ്ങനെ ഒരു ബോ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്യുക, അത് ഐ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യല്ല, പക്ഷെ നമ്മൾ ഇതിൽ ചെയ്തെടുക്കും. പണി പഠിക്കുക എന്നുള്ള ജീവിതത്തിൽ വലിയൊരു മോഹമാണ്. എന്ത് പണി കണ്ടാലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുള്ളൂ. അപ്പോൾ അതൊരു ബേസ് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ അറിയുന്നതിനെ കൊണ്ടാണ് നമ്മൾ ആ ഒരു ആ പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് വരില്ല. അത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാണ്, അച്ഛൻ നല്ലോണം വരയ്ക്കും, ഞാനും കിട്ടും. പിന്നെ മൂത്തവൻ വരയ്ക്കും, പക്ഷെ ഒന്നും വരയ്ക്കില്ല. മോള് വരയ്ക്കും, പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മേഖലയിലില്ലാത്തതിനെ കൊണ്ട് അങ്ങനെ നിന്നുപോയതാണ്. പിന്നെ നമ്മൾ പണിയിലെ കൊണ്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ ഓരോന്ന് വരച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴും ചെയ്യാനുള്ളത് വരച്ച് ചെയ്യേണ്ട കാര്യമാണ്.
1: എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള പലരും ഇത് ഈ കാര്യത്തിൽ കാണുമ്പോൾ വലിയ അഭിപ്രായങ്ങളൊക്കെ
0: പറയും. ചിലർ പിന്നെ ചില പണിക്ക് വന്നിട്ട് പറയും ഇന്ന മാതിരി ചെയ്യണമെന്ന് പറയും. ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, അത് ഇങ്ങനെ ചെയ്താലേ ഇന്ന പ്രയാസം ഉണ്ടാവും, അത് ഇങ്ങനെ ചെയ്താലേ അത് നന്നാവുള്ളൂ. അപ്പോൾ അവർ കുറേ നേരം ആലോചിച്ചിട്ട് ഞാൻ എല്ലാം അതിങ്ങനെ അത് ഇതാണ് അതിൻ്റെ കറക്റ്റ് വരെ എങ്ങനെയാണ്. എഞ്ചിനീയറിംഗ് കമ്പനിയൊക്കെ ഉണ്ടാക്കി റെഡിയാണ്, പക്ഷേ അതിനിങ്ങനെ പോരായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ശരി നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കൊടുത്താൽ അപ്പോൾ അവർ പറയും ആ ഇപ്പോൾ കറക്റ്റാന്ന് പറയും. പിന്നെ അത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നില്ല. അങ്ങനെ വരണമെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ നേരത്തെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും, ചിന്തിച്ച് ചിന്തിച്ചിട്ട് അതിന് ഒരു ഐഡിയ കാണും. അല്ല ചിലപ്പോൾ രാത്രി എന്തെങ്കിലും പണികൾ ഇതേമാതിരി പിന്നെ എടാകുളം പിടിച്ച പണികളൊക്കെ വരും, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഇരുന്നിരുന്നിരുന്നിട്ട് പിന്നെ അത് ഒഴിവാക്കും, പിന്നെ കുറച്ച് ദിവസം ഉണ്ടാണ്ടിരിക്കും, പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വരിക. അപ്പോൾ ചെയ്താൽ കറക്റ്റാകും. അതാണ് അതിൻ്റെ ഒരു ഇത്. അതിനെ മാത്രം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ ഇതിൽ നിൽക്കില്ല. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കും, അപ്പോൾ അവിടെ മാറ്റിട്ടേക്കും. പിന്നെ എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ ആലോചിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ അപ്രത്യേകത്തില്ല. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ ജ്വല്ലറിക്കുള്ള സ്ട്രോങ് റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് നമ്മളൊരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. അത് വളരെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ പറഞ്ഞാൽ നമ്മളെ ക്വാളിറ്റീൻ്റെ പകുതി പോലത്തിൽ നമ്മൾ അതിൻ്റെ റേറ്റിനെക്കാളും പകുതിക്കാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ആൾക്ക് പൈസ പറഞ്ഞാൽ മതി, ഗുണം വേണ്ട. അപ്പം അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1: സ്ട്രോങ് റൂം
0: ഡോറുകൾ അണ്ടർഗ്രൗണ്ട് ഡോർ, അത് ഗ്യാസിൽ കട്ടാവില്ല, വേറെ ആൾക്ക് തുറക്കാൻ പറ്റില്ല, താക്കോലാണ് തുറക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്. ആ താക്കോൽ മാത്രമേ ഉണ്ടായി തുറക്കാൻ പറ്റുള്ളൂ, ഇനി കള്ളനും കുത്തി പിടിക്കാനും പറ്റില്ല, ഗ്യാസ് കട്ടറുകൊണ്ട് കട്ടാവില്ല.
1: അങ്ങനത്തെ മെറ്റീരിയലാണത്,
0: മെറ്റീരിയൽ അതിനുള്ളൊരു കോമ്പൗണ്ട് ഫില്ല് ചെയ്യും കട്ടാവാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. വേറെ ഒരാൾ ചെയ്തൊരു സാധനം മോശമായാൽ അവർക്ക് അത്രയും ആവുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ ചെയ്തിട്ട് മോശമായി പറയും, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനത്തെ ആൾക്കാരല്ലല്ലോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് പണിയിലൊന്നും നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല. ചില പൈസയൊക്കെ നഷ്ടം വരും, അതല്ല, പണി എപ്പോഴും കറക്റ്റായിരിക്കും. ഇപ്പം തന്നെ കുറേ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങണുള്ളൂ. മുമ്പ് അങ്ങനെയല്ല, അങ്ങനെ പണികൾ സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തീർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ പണി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കും ഫോട്ടോഗ്രാഫിയിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി വെച്ചു.
1: ഫോട്ടോ എടുക്കുമായിരുന്നു അല്ലേ?
0: ഫോട്ടോ എടുക്കുന്നു, അപ്പോൾ ആൽബങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഒക്കെ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ കുടുംബത്തിൻ്റെ കല്യാണത്തിനൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ പകുതി ഫോട്ടോ എടുത്തേ. അന്ന് ഈ ക്യാമറ റിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ട് ക്യാമറയ്ക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കും ഒക്കെ ചെയ്യും. പിന്നെയാണ് ഈ ഡിജിറ്റലിലേക്ക് വന്നു തുടങ്ങി. ഞാൻ ക്യാമറ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആദ്യം ഈ ഒരു 35mm സ്നാപ്പിൻ്റെ അകത്ത് ഒരു 6 പിക്ചർ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്യാമറേൻ്റെ കുറേ പണികൾ എടുത്ത് വെച്ചാൽ, ലെൻസ് മാത്രം കമ്പനി, ബാക്കി സാധനങ്ങളൊക്കെ ഞാനിട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും ഇത് മാറിയപ്പോൾ അവർ നിർത്തിച്ചു, ഒഴിവാക്കി കളഞ്ഞു. പിന്നെ കളിച്ചിട്ട് കാര്യമില്ലല്ലോ, അന്ന് കിട്ടില്ലായിരുന്നു ഒരു സ്നാപ്പിൽ 6 പിക്ചർ ചെയ്യാം.

0: പറ്റില്ലായിരുന്നു. അപ്പം അതിനൊരു മെത്തേഡ് ഉണ്ടാക്കി, സാധനമൊക്കെ ഉണ്ടാക്കി, ഏകദേശം ഒരു ഇത് എത്തിയ സമയത്തേക്കും പുതിയ സാധനങ്ങൾ വന്നു തുടങ്ങി. അപ്പം
1: ടെക്നോളജി മാറി,
0: ടെക്നോളജി മാറി. പിന്നെ ഇപ്പോൾ ഡിജിറ്റലേ വന്നതോടുകൂടിയാണ് പിന്നെ എല്ലാം പോയത്. മറ്റേ മെഷീൻ വന്ന കാരണം കൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വരയ്ക്കാനുള്ള പണിയില്ലല്ലോ, ഒക്കെ ഡിജിറ്റലിൽ ചെയ്യല്ലോ. ഇപ്പോൾ ഹോർഡിംഗ് ഒക്കെ ചെയ്യുന്ന ഫ്ലക്സ് പ്രിന്റിംഗ് വന്നതോടുകൂടി അത് പോയി. ലേസർ കട്ടിങ് വന്നതുകൂടി ഞങ്ങളുടെ ഡൈയിൻ്റെ പണികൾ ഒരു 90% പോയി. എത്ര പീസ് വേണമെങ്കിലും ലേസറിൽ കട്ട് ചെയ്ത് കിട്ടും, അപ്പം ഡൈയിൻ്റെ കോസ്റ്റ് കുറയല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആ മേഖല പോയി. പിന്നെ സോപ്പിൻ്റെ ഡൈയൊക്കെ ചെയ്തിരുന്നത് അതിവിടെ കേരള സോപ്സിനൊക്കെ വേണ്ടി കുറേ കാലം ചെയ്തിരുന്നു. പിന്നെ ടെക്നോ കെമിക്കൽസിൻ്റെ അവരെ എല്ലാ ഡൈയും ഞങ്ങളെ ചെയ്ത് പണി പഠിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡൈ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അച്ഛനെ ഞാനിവിടെ ചെയ്യാം. അപ്പോൾ ഒരു ഡൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞ് ആ അത് വളരെ നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ കാലഘട്ടം വരുമ്പോൾ ആ കുട്ടിക്കൊന്നും ഇത് ഈ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് വരുമാനമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല.
1: താങ്കളൊരു വലിയ വിശ്വാസിയാണ്.
0: ഞാൻ നിരീശ്വരവാദിയായിരുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, നിരീശ്വരവാദിയാണ്. പക്ഷേ നിരീശ്വരവാദത്തിനും കമ്മ്യൂണിസത്തിനും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി. പിന്നെയാണ് ആത്മീയതയിൽ കടന്നത്. അതിൽ കുറേ സത്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ അതിൽ ഈ തട്ടിപ്പിൻ്റെ മാർഗ്ഗമുള്ളതിനെ കൊണ്ടാണ് ഇതിൽ വിശ്വാസം കുറയാൻ കാരണങ്ങൾ. എല്ലാത്തിനും മന്ത്രത്തിനൊക്കെ അതിൻ്റെതായ ശക്തികളുണ്ട്. അതൊക്കെ നിയമങ്ങളാണത്. ഒന്ന് ഋഷിപ്രവർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ സ്വാമിമാരെ എഴുതിച്ച മന്ത്രങ്ങളും കാര്യങ്ങളും. അതിനൊക്കെ അതിൻ്റെതായ ഫലങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. അത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഒരു എന്താ പറയുക, ചെന്നെ ഒരു ദൈവ ഒരു അമ്മയുടെ അനുഗ്രഹം എന്നുള്ളതാണ്. ആ അമ്മയെ അവിടെ പരിപാലിക്കുന്നതിനെ കൊണ്ടുള്ള അനുഗ്രഹം കൊണ്ട്
1: തിരുവാണി
0: അല്ല
1: നമ്മുടെ
0: ആണിയം പറമ്പ് ക്ഷേത്രത്തിൽ ആയിരുന്നു. പിന്നെ തിരുവാണി അമ്മേൻ്റെ അനുഗ്രഹമുണ്ട്. ഈ പരിസരത്ത് നിന്ന് വിട്ടുപോകാൻ എന്നൊരു മാനസികമായ പ്രയാസം നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം അവിടെ തന്നെയാണ്. വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാളും കൂടുതൽ സമയം അവിടെ തന്നെ ഉണ്ടാവുക. കാരണം ഇപ്പോഴാണ് നമ്മൾ ഒരു 6-6 ആകുമ്പോൾ അടയ്ക്കുന്നത്. കാരണം താമസം ദൂരം അതിനെക്കൊണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ രാത്രി 12 മണി 1 മണി 2 മണി വരെ കിടന്ന് നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പണികളൊക്കെ വരാം. അതിന് ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇരുന്ന് പണിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു നല്ല ബന്ധങ്ങൾ തന്നെയാണ്. ആരായിട്ട് ആലോചിക്കൊന്നുമില്ല. കുറേ ആളുകൾക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ പറയാം നിങ്ങളിതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും. ഉണ്ട് അല്ല, ഞങ്ങളിത് ഇവിടെ ദിവസത്തിന് പോകണം, നിങ്ങളവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലാണ്ട് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളൊന്നൊക്കെ പരസ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞ പരസ്യം വേണ്ട, ആവശ്യക്കാരൻ വന്നോളൂ. പുതിയ പുതിയ പണി പഠിക്കാൻ ഇപ്പോഴും താല്പര്യമുണ്ട് നമുക്ക്. ഓരോ സാധനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇത് നമുക്ക് കിട്ടും. എൻ്റെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ മെഷീനറി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അതിനൊക്കെ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കിട്ടും. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ചില മെഷീനിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലത് മെഷീനിൽ ചെയ്താലും ശരിയാവാത്ത കാര്യങ്ങളുണ്ട്. ജർമ്മൻ ടൈമീസിൻ്റെ ഒരു ചെറിയൊരു വീലുണ്ട്, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വെച്ച് നോക്കുമ്പോൾ തന്ന അളവിൽ കറക്റ്റാണ്. അയാൾ കോയമ്പത്തൂർ പോയി, കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് ഒരു ലേസർ മെഷീനിൽ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്, അതിൽ ചെയ്തപ്പോൾ ഞാനത് കൈകൊണ്ട് ചെയ്ത് കാണിച്ച് കൊടുത്തപ്പോൾ അയാൾക്ക് തന്നെ ഒരു അത്ഭുതമായി അത് ചെയ്യുന്നതാക്ക്. അപ്പോൾ അയാൾ എന്നെ കാണാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വന്നിട്ടില്ല. അയാൾ ലേസറിൽ ചെയ്ത് കൊടുത്തപ്പോൾ ഒട്ടും ശരിയായില്ല. എന്നിട്ട് തിരിച്ചിട്ടുണ്ടാകുന്ന ഞാൻ ആ മറ്റേ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് അതിനുള്ള ഇത് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാവണം എന്താണെന്നുള്ളത്. രോഗം വന്നാൽ രോഗം മനസ്സിലാവാണ്ട് ചികിത്സിക്കുന്ന അവസ്ഥ പോലെയാണിത്. എന്താണോ അത് വരുന്നത് അത് അപ്പോൾ മനസ്സിലാക്കിയാൽ അത് ചെയ്താൽ കറക്റ്റായിരിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ചില പണികളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയോ ആളുകൾ എന്തൊക്കെയോ കുത്തിക്കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് എവിടെ ആവേണ്ട നമ്മളൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ജീവിതം കൊടുക്കും. വോക്സ് വാഗൺ വണ്ടി ഇവിടെ ആദ്യം കോഴിക്കോട് ആരുടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഭട്ട് ബ്രദേഴ്സിനൊരു വോക്സ് വാഗൺ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ഗിയർ സെറ്റിൻ്റെ അത് ഇടയിൽ വരുന്നൊരു പിസറാൻ്റെ ഗിയറുണ്ട്. ആ ഗിയർ കംപ്ലൈൻ്റായിട്ട് മാർഷലിൽ വണ്ടി കയറ്റി. അപ്പോൾ ഉണ്ടായി കിട്ടാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ മാർഷലിൻ്റെ ആൾക്കാരെ ഞങ്ങളിവിടെ ചെയ്യുന്നറിയാം, പക്ഷേ ആ പാർട്ടിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഭട്ടപ്രദേശം നമ്മുടെ കസ്റ്റമറാണ്. അപ്പം അവിടുന്ന് അയച്ച പറഞ്ഞാൽ ഞങ്ങൾ ശരിയായിക്കോളാം പറഞ്ഞു. സാധനം അവിടെ കൊണ്ടുവന്ന് സംഗതിയൊക്കെ ഉണ്ടാക്കി വണ്ടി ഫിറ്റ് ചെയ്ത് രാത്രി പിന്നെ ഫിറ്റിംഗ് കഴിഞ്ഞ് രാത്രി തന്നെ മദ്രാസിൽ കൊണ്ടുപോയി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാർഷൽ കടയിൽ വന്നിരുന്നു. എന്നിട്ടോട് പറഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങനെ വണ്ടീൻ്റെ സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വളരെ കറക്റ്റാണ്, വണ്ടി കിട്ടുന്ന സാധനം കൊണ്ടുപോയിരുന്നു. പക്ഷേ വട്ടപ്രദേശാര് പറഞ്ഞില്ല. അപ്പം എനിക്ക് കുറച്ച് പൈസയും തരാണ്ടായിരുന്നു. പിന്നെ തന്നു അത് വേറെ. പക്ഷേ അതിൽ പറയണമല്ലോ ശരിയായിട്ടുണ്ടോയെന്നുള്ളത്. നമ്മളത്രയും മെനക്കെട്ടുണ്ടായി കൊടുത്തിട്ട് വണ്ടി കച്ചവടമായി സാധനം കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർഷൽ എഞ്ചിനീയറാണ്, പക്ഷേ അയാൾക്ക് ചില കാര്യങ്ങളൊന്നും അയാൾക്ക് നമ്മളെ ഇതിലേക്ക് എത്ര ഉണ്ട്. കാരണം അവരെ ഫീൽഡിൽ വരുന്ന പ്രശ്നങ്ങൾ. ഞാനിവിടെ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് ബോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ബോർ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അത് തിരിച്ചും മറിച്ചും ചെയ്താൽ സെൻട്രൗട്ട് വരും. അപ്പോൾ അയാളെ മെഷീനാണെങ്കിൽ 10 ഇഞ്ചുണ്ട്, അയാളെ മെഷീൻ 8 ഇഞ്ചേ വർക്ക് ചെയ്യുള്ളൂ. അവനോട് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും ഔട്ട് വരുന്നുണ്ട്. അവനോട് ചോദിച്ച് ഞാനൊന്ന് ട്രയൽ നോക്കട്ടെ. ഞാൻ പറഞ്ഞു ആ ട്രയൽ ഒന്നും പ്രശ്നമൊന്നുമില്ല, ബോറളവ് കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അയാൾ കുറച്ച് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൻട്രൗട്ട് വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തായി വന്നു. ഞാൻ പറഞ്ഞു 8 ഇഞ്ച് നിങ്ങളെ മെഷീനിൽ ഇറങ്ങില്ല, 8 ഇഞ്ച് ചെയ്തോളൂ, 2 ഇഞ്ച് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. 8 ഇഞ്ച് അവിടെ നിന്ന് ചെയ്തുകൊണ്ടെന്ന് ഞാനെൻ്റെ ലേത്തിൽ കയറ്റി ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ഒരു സാധനം വന്നാൽ അതിനെ ഒന്നും കൊണ്ട് ലഘൂകരിച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്നുകൂടി പിന്നെ വേറെ എന്തെങ്കിലും മാറ്റപ്പെടുത്താൻ പറ്റുന്നതൊക്കെ നമ്മൾ നോക്കും. അത് ചെയ്തു തുടങ്ങും. പക്ഷേ അതേമാതിരി ചെയ്യുമ്പോൾ ഇനിയും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വരുന്നൊക്കെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം

0: തലയ്ക്ക് എപ്പോഴും നല്ല വർക്കാണ്, ചിന്ത അങ്ങനെ അതിന് ഈ പണിയിൽ മാത്രമേ അത് കാര്യങ്ങളുള്ളൂ. പിന്നെ
1: മറ്റേ ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ഉള്ളിൽ മുഴുകുന്ന ആൾക്കാർ അവരുടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി മറ്റു പല തേജ വസ്തുക്കളിലേക്കൊക്കെ പോകുന്നുണ്ട്. മനോരത്നാവൊന്നും ശീലമുള്ള ആളല്ല.
0: ഇല്ല, അങ്ങനെ ശീലം. പിന്നെ കുറേയൊക്കെ മുമ്പെയൊക്കെ ചില ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു തമാശക്ക് ചെയ്യുന്നതല്ലാണ്ട് അതിൻ്റെ അടിമയൊന്നും അല്ലത്. ഇപ്പോൾ ഈ പൂജാകാര്യങ്ങൾ കടന്നോടുകൂടിയെന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയാണ് എല്ലാത്തിനും. ഒരു കൃത്യമായിട്ട് ഉറങ്ങണത് കുറവാണ്, പക്ഷേ എണീക്കൽ കൃത്യമായിട്ടായിരുന്നു. 3:45 എണീക്കുന്നുണ്ടാവില്ല, ഒരു 55 മിനിറ്റ് നടക്കുന്നുണ്ടാവില്ല. അത് മഴയായാലും എന്തായാലും എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലത്തുണ്ടായി ഞാൻ നടന്നിരിക്കും. അത് കറക്റ്റ് ടൈമായിരിക്കും. 5:40 എന്ന് പറഞ്ഞാൽ 5:40 നോക്കി കറക്റ്റാണ് ഞാൻ. അപ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകും, തിരിച്ച് വരുന്ന അതേ മരത്തിന്. പിന്നെ വഴിയിലൊക്കെ ആരെങ്കിലും കണ്ടാലൊക്കെ ഉള്ള വർത്തമാനം പറഞ്ഞാലും ചെറിയൊരു സമയം പോകാമെന്നല്ലാണ്ട് ബാക്കി ഇറങ്ങുന്നത് കറക്റ്റായിരിക്കും. ഇവിടെ നടക്കാവിലാകുമ്പോഴും എല്ലാത്തോളം ക്ഷേത്രത്തിൽ പോകും. 22 കൊല്ലം തുടർച്ചയായി പോയ ഒരാളാണ് ഞാനവിടെ. അപ്പോൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ ആളുണ്ടെങ്കിൽ പറയും, ആ ക്ലോക്ക് നോക്കണ്ട കേട്ടോ, മൊബൈൽ വരുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ ഒരു കൃത്യനിഷ്ഠ അന്നും ഇന്നൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതൊരു അച്ഛനടുത്ത് നിന്നിട്ട് ശീലമാണിത്. അച്ഛനങ്ങനെ തന്നെയാണ്, ചെയ്യാൻ വരുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം ആ ശീലം ഉണ്ട്.
1: എന്തായാലും വളരെ വിശദമായി താങ്കളുടെ ഒരു ജീവിതാനുഭവം, താങ്കളുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് വളരെ ഉള്ളിൽ നിന്നുള്ള ചില ഒരു ഒരു പകർന്നു വെക്കലാണ് സത്യത്തിൽ ഇത് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അത് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാളാണ്, അദ്ദേഹം ഇത്രയൊക്കെ വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ച മാതിരി പലർക്കും അറിയില്ല. ഇവിടെയൊക്കെ തന്നെയുള്ള പലർക്കും അറിയില്ല. പക്ഷേ അറിയുന്നവര് അത് ആ ഒരു ആവശ്യങ്ങൾക്കായി താങ്കളെ സമീപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രസക്തിയും അതിൻ്റെ ഒരു മഹത്വവും. അപ്പം എന്തായാലും ആ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ ആകാശവാണിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രോതാക്കൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ടല്ലോ, അവരുടെയൊക്കെ സേവനം ഈ സമൂഹത്തിന് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു തൃപ്തി അവരും ഈ ഒരു സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: ഉണ്ടാവും, കാരണം എന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത കുറേ ആളുകളുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്താണിത് ചെയ്യാൻ ആളുകൾ കൊണ്ടാണ് നടന്നിട്ട് അവസാനം ഗതികെട്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും, ഇവിടെ വന്നുള്ള അനുഭവമുള്ള ആരെയും പറയും, അതിന്ന സ്ഥലത്ത് കൊണ്ടാൽ ശരിയാവും. അപ്പോളാ വരും, അപ്പോളാ പറയാം ഞങ്ങൾ കുറേ കാലമായത് കൊണ്ടുനടക്കണത്. ഇവിടെ വരുമ്പോൾ നമുക്ക് സിമ്പിളാണ്, പക്ഷേ അവർക്കതൊരു വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം വന്ന ആളുകൾ വരും, ഇപ്പോൾ പറയും ഞങ്ങളൊരു 10 കൊല്ലം മുമ്പായിരുന്നു, അല്ലെ 15 കൊല്ലം വന്നിരുന്നു, അന്ന് ഞങ്ങളിങ്ങനെ സാധനങ്ങൾ ഓർമ്മയുണ്ട് പറയും. പറയാൻ പറ്റില്ല ഇപ്പോൾ അത്രയും കാലങ്ങളിൽ. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ ഡോക്ടേഴ്സൊക്കെ വരുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരിക്കും, അവരുടെ സർജറി സാധനങ്ങളൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിൽ അവർ വരും. അപ്പോൾ എവിടെയെങ്കിലും അന്വേഷിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വരും. മുമ്പ് കുറേ ഡോക്ടർമാരുടെ ഹംസ തൈലൊക്കെ ഉണ്ടായിരുന്നു, അയാൾ നമ്മായിരുന്ന യൂറോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഒക്കെ വേണ്ടെന്ന് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒടി പോയിട്ടിപ്പോയി. അനസ്തേഷ പോണതിന് മുമ്പേ ഇത് ശരിയാക്കണം. അയാൾ അപ്പം തന്നെ തിയേറ്റർ തറിയുന്ന നേരം എൻ്റെ അടുത്ത് ഓടി വന്ന്, ഞാനായിട്ട് വന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. വന്നതിനോട് പറഞ്ഞാൽ അനസ്തേഷ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിയെ നിർത്തി വെച്ചിട്ട് അത് ചെയ്തു കൊടുത്തു, എന്നിട്ട് അയാൾ പോയിട്ട് അത് ശരിയാക്കി വന്നത്. അപ്പോൾ അത് നിലനിർത്തണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് സാധിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അടുത്താണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുവരെ ഇങ്ങനെ സ്ഥാപനം മുന്നോട്ട് പോകും. മക്കളൊന്നും ഇതിലേക്ക് വരാത്തതിൽ നമുക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. വരുമാനം ഉണ്ടാക്കുന്നതിന് അപ്പോൾ അത് പഠിക്കണം, ചെറിയ പ്രായം മുതലേ പഠിക്കണം, അതിൻ്റെ ബേസ് തൊട്ടേ പഠിക്കണം. അല്ല പഠിപ്പിക്കാൻ പറ്റില്ല, ഇതൊക്കെ ചെയ്ത് കണ്ടിട്ട് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തെറ്റ് തിരുത്താൻ പറയാനൊരാൾ വേണം. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ഒരാൾ ചിത്രം വരയ്ക്കാമെന്ന് ശരിയല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ഇന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, പിടിച്ച് കയ്യിൽ വരപ്പിക്കാൻ പറ്റില്ല. അതുമാതിരിയാണത്. അപ്പോൾ ദൈവാനുഗ്രഹവും പിന്നെ ബാക്കിയൊക്കെ അച്ഛൻ്റെ അനുഗ്രഹവും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. എന്തെങ്കിലും പ്രയാസമൊക്കെ വരുമ്പോൾ ഒന്ന് അച്ഛൻ ആലോചിച്ച് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ചിലതൊക്കെ അച്ഛൻ ചെയ്തൊക്കെ ഓർമ്മയിലുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ. അച്ഛൻ ഒന്നും ഇങ്ങനെയല്ലല്ലോ അങ്ങനെയാണ് ചെയ്യുന്ന ഓർമ്മ വരുമ്പോൾ അപ്പം മനസ്സിലാവും. അങ്ങനെ ഒരു അത് അതാണ് കാണാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരുമ്പുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കറിയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്കൊന്നും അത് എങ്ങനെ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ അത് കണ്ടതിനെ കൊണ്ടാണ് പറ്റുള്ളൂ. അപ്പോൾ കാണാണ്ട് ഇപ്പോൾ അത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല.
1: എന്തായാലും ആ ഒരു സേവന തൽപരതയും ആ ഒരു സിദ്ധിയും കഴിയുന്നത്ര കാലം നമ്മുടെ സമൂഹത്തിന് നൽകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഞങ്ങളോടൊപ്പം വന്ന് ചേർന്നതിൽ പ്രത്യേകം നന്ദി. താങ്ക്
0: യു. നമസ്കാരം. നമസ്കാരം.
2: അപൂർവ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്നതിലും ഡൈ നിർമ്മാണത്തിലും ഒക്കെ വിദഗ്ധരായ കോഴിക്കോട് മൂന്നാലിങ്കലിലുള്ള മനോഹർ ഇൻഡസ്ട്രിയൽസ് ഉടമ മനോഹരൻ വി കെ ആണ് ഇതുവരെ തന്റെ കർമ്മ മണ്ഡലത്തെപ്പറ്റി ജീവിത വീക്ഷണങ്ങളെപ്പറ്റി എല്ലാം നമ്മളുമായി പങ്കുവച്ചത്. ഒപ്പം ബോബി സി. മാത്യു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: സമർപ്പിക്കുന്നത്
7: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
8: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
8: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
10: എഫ്എം പ്രധാന വാർത്തകൾ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂത്തി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂത്തികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പെന്നത്തേക്കാളും നിർണായകരമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിത അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും.

0: ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
0: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചാവനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിനാവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലാർ റോഡ്, കോഴിക്കോട്.
0: ഫോൺ 9188920156,
1: 0495230666.
2: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: ഇനി കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ദലീമ പാടിയത്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൗൺസിലിൻ്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പെന്നത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി ദർശനം ഏറെ സഹായകമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സാന്നിധ്യം സുപ്രധാന സമിതിയിൽ തീരുമാനമെടുക്കൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ മുമ്പ് 8 തവണ സുരക്ഷാ കൗൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നു. മലയാളിയായ യു എസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിൻ്റെ സോയൂസ് MS-29 ദൗത്യത്തിൻ്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. സോയൂസ് 2.1 എയർ റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 9.6% ഉയർന്ന് ബാരലിന് $83.30. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. സൗഹൃദം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. വസ്ത്രധാരണം,

സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ്റ്റിൻ്റെ രാജ്യാന്തരമേളയുടെ ലക്ഷ്യം. 4 ദിവസത്തെ മേളയിൽ 20,000-ൽ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാൻഡായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, ആനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ൽ ചലഞ്ചുകളാണ് ഈ സീസണിൽ. വേവ്സ് ബസാർ ഡോട്ട് കോം എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിൻ്റെയും ഭാര്യ ലോവേനി തോമസിൻ്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ CP ജോൺ, PC വിഷ്ണുനാഥ്, കൊടുക്കുന്നിൽ സുരേഷ് MP എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. നാളെയാണ് സംസ്കാരം. പൊതുവിദ്യാഭ്യാസ കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക് സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൗരവമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി KT ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കോഴിക്കോട് തിക്കോടിയിൽ പഞ്ചായത്ത് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അനുവദിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി ഇത് മാറുമെന്നും മന്ത്രി പറഞ്ഞു. പയ്യോളി നഗരസഭയിലെ കുഞ്ഞാലി മറക്കാർ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. UDF ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി CPIM തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. AKG പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R സുഗതൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞ. കാപ്പ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് R സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക്കിൻ്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ജോർജിയയിൽ മറ്റന്നാൾ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിൻ്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ U20 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെൻ്ററിലാണ് മത്സരം. 2-0 ഇന്ത്യ മുന്നിലാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും നാളെ വരെ അറിയിക്കാം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം.

0: പദ്ധതിയാണ് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപാ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും MDC നിവേദനം നൽകി. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാഫർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഓഡിയോ കോളിലൂടെയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിവരങ്ങൾ ഇയാൾ കൈമാറിയതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഇനി ഉത്തമൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ജോൺസൺ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: സ്വർണം വിപണിയിൽ ഗ്രാമിന് 13,090 രൂപ, പവന് 104,720 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രിയഗീതം പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ മുതൽ 11 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഇനി പറയുന്ന നമ്പറുകളിൽ 0495236674, മറ്റൊരു നമ്പർ 2366176, മൊബൈൽ നമ്പർ 9447444800. സൂഫിയും സുജാതയും ഈ ചിത്രത്തിൽ അർജുൻ കൃഷ്ണ, നിത്യാമാമൻ, സിയാവുൽ ഹഖ് എന്നിവർ പാടിയ ഒരു ഗാനത്തോടെ ഇന്നത്തെ പ്രിയഗീതം ആരംഭിക്കാം. ചിത്രം സൂഫിയും സുജാതയും. ഗാനശില്പികൾ BK ഹരിനാരായണൻ, M ജയചന്ദ്രൻ.

പ്രിയ കേത്തലിനി, രാധ കക്കോടി നിന്നും ആവശ്യപ്പെടുന്ന ഗാനം. നഖക്ഷതങ്ങൾ. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്, ഒ എൻ വി കുറുപ്പിൻ്റെ രചന, രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനം നിർമ്മല, വനജ എന്നിവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പാറുക്കുട്ടിക്ക് വേണ്ടി റീജ ആൻഡി കുന്നമംഗലത്ത് നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് കേട്ടത്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas. എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്.
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റിയാടി.
6: പ്രിയ ഗീതം.
0: മുഹമ്മദ് അലി പന്തീരാങ്കാവിന്റെ ഇഷ്ടഗാനമാണിനി. ചിത്രം ഭൂമിദേവി പുഷ്പിണിയായി. ഗായകർ എല്ലാർ ഈശ്വരി, പി മാധുരി. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പ്രിയ ഗീതം.
2: പി സുശീല പാടിയ ഗാനം കേൾക്കാമിനി. ഗാനരചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം സീത. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ജാനകി വെളിമണ്ണ.

0: ശ്രദ്ധിക്കൂ.
1: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: പ്രിയ ഗീതം.
4: ലീല ചേളന്നൂരിൻ്റെ ഇഷ്ടഗാനം ദൈവനാമത്തിൽ ഈ ചിത്രത്തിൽ നിന്ന്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.

പ്രിയഗീതം. ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട്ട് അന്തരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിൽ മാവോയിസ്റ്റ് നേതാവ് രവീന്ദ്ര ഗഞ്ജുവിനെ ലതേഹർ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസും NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിൻ്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ U21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലെഷാൽ നാഷണൽ സ്പോർട്സ് സെൻ്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കൾക്ക് യുവ ചോയ്സിലേക്ക് സ്നേഹസ്വാഗതം. നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വാട്സപ്പ് ചെയ്യാം 9400224440 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400224440. ഇന്ന് യുവ ചോയ്സിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു താമരശ്ശേരി കാറ്റാടിക്കുന്നിലെ ഷിംജിത്ത്. ഈ ഗാനം ഒടിയൻ എന്ന ചിത്രത്തിൽ നിന്ന് സുദീപ് കുമാറും ശ്രേയാഘോഷലും പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10ാം ക്ലാസ്സാണ് യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഫോൺ 9495741785, 9037747522, മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെൻറ്റർ ഫോൺ നമ്പർ 9388461156 എന്നിവയുമായി ബന്ധപ്പെടാം.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മണികണ്ഠൻ, സുരേഷ് ബാബു എന്നിവർ തിരുത്തിയാട് നിന്ന് ആവശ്യപ്പെട്ട ഗാനം. പഞ്ചലോഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273031. 9846700711.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലെ അടുത്ത ഗാനം ഇതാ. മലപ്പുറം കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കല്ലേ രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവർ ആവശ്യപ്പെട്ടത്. തുഷാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും SPBയും കൗസല്യയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന യൂസഫ് അലി കച്ചേരി, സംഗീതം ശ്യാം.

0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ

0: സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
0: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലാർ റോഡ്, കോഴിക്കോട്.
0: ഫോൺ 9188920156,
1: 0495230266.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ഇന്ന് വൈകിട്ട് 4 പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 വൈകിട്ട് 5 സമയങ്ങളിൽ 0493323622 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില.
8: ഇളയനില
7: സമർപ്പിക്കുന്നത് 24 വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
10: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ജോഷ ശ്രീധറിന്റെ സംഗീതം, ഗായകൻ എം ജി ശ്രീകുമാർ, ചിത്രം കീർത്തി ചക്ര. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു വെസ്റ്റ് ഹില്ലിലെ അപ്പു, കുഞ്ഞു എന്നിവർ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആതുര സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം
3: സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യോ ചോയ്സിൽ ഇനി കേൾക്കാം കൊടുവള്ളിയിലെ ബിജു പടിപ്പുരയ്ക്കൽ ആവശ്യപ്പെട്ട ഗാനം. റോജ എന്ന ചിത്രത്തിൽ നിന്ന് ഉണ്ണിമേനോനും സുജാതയും പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: സീമാ സാൻഡൽ, ഹർബൽ ചന്ദൻ കാ എഹ്സാസ്.
1: 2026-27 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ ഐ ടി ഐ ഡിഗ്രി പി ജി ടി ടി സി പോളിടെക്നിക് കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായിക്ക, അറനാടൻ, ചോലനായിക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-27 വർഷം മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന

0: തയ്യാറാകുന്നവരായിരിക്കണം. എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ്, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, നിലവിൽ പ്രവേശനം നേടിയ സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അർഹരായ വിദ്യാർത്ഥികൾ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് ഒരു മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ, നിലമ്പൂർ, എടവണ്ണ, പെരിന്തൽമണ്ണ ഓഫീസുകളിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും നിലമ്പൂർ ഐ ടി ഡി പി പ്രോജക്റ്റ് ഓഫീസിലും ലഭ്യമാണ്. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഫോൺ നമ്പർ 9496070338. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496070369. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496070400. ഐ ടി ഡി പി ഓഫീസ് നിലമ്പൂർ 0493122315. പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലൂടെ മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു കടലുണ്ടിയിലെ ഷീന. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം: പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 6765055. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0483273554 എന്ന നമ്പറിൽ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി കേൾക്കാം കൊയിലാണ്ടിയിലെ ദുൽഫിക്കർ ദിനൂപ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിനു വേണ്ടി പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, നമിത എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, നാദിർഷയുടെ സംഗീതം.
6: മഞ്ഞാടും മാമലത്താഴത്ത്

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി ഇരിങ്ങലിലെ ലീല ആവശ്യപ്പെട്ട ഗാനം, ചന്ദാമാമ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കേൾക്കാം പുതുപ്പാടിയിലെ മിൻഹ ആവശ്യപ്പെട്ട ഗാനം. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. സുജേഷ് ഹരിയുടെ വരികൾ, നാദിർഷയുടെ സംഗീതം.

0: യുവർ ചോയ്സ് സമാപിച്ചു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടിയുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. മുൻമന്ത്രി കെ.ടി. ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ. സുഗതൻ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. ബാങ്കോക്കിലെ മ്യൂസിക് ബാറിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30 70 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇതിൽ 24 നില ഗുരുതരമാണെന്നും ബാങ്കോക്ക് നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,04,720 13,090 ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബെർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
4: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: The Real FM 103.6.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: എവർഗ്രീൻ ഡയറീസ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ പരിപാടി

സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേളയുടെ 3ാം പതിപ്പാണിത്. ഫാമിൽ നിന്ന് ഫൈബറിലേക്കും ഫാക്ടറിയിലേക്കും ഫാഷനിലേക്കും ഫോറിനിലേക്കുമെന്ന പ്രധാനമന്ത്രിയുടെ 5F വീക്ഷണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരത് ടെക്സ് യാഥാർത്ഥ്യമാകുന്നത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 14 രാജ്യങ്ങളിൽ നിന്ന് 20,000-ത്തിലധികം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം സൌഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും 2 ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഖത്തർ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യവികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി സന്ദർശനം ഏറെ സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളിയായ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല അവാർഡുകൾ തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെയാകെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോകത്തിന്റെ നെറുകയിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നും അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലെ ചടങ്ങിൽ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷനായി. സ്പീക്കർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാർ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന് ഓപ്പറേഷൻ തൂഫാൻ മധ്യ തിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. മുൻമന്ത്രി KT ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി

തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. നാളെ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. കാപ്പാക്കേസിൽ പ്രതിയിലായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. അഞ്ചു വർഷവും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിലെത്തിയ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക്കിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പാളയം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. ജോർജിയയിൽ നാളെ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ഷില്ലേഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തി തുടർച്ചയായ 3-ാം ദിവസവും ഇറാനിയൻ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബു മൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാങ് ബസാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി യുഎസ് സൈന്യം അറിയിച്ചു. സൌദി അറേബ്യയിലെ അബുഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. യു ഡി എഫ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി സിപിഐഎം തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. എ കെ ജി പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട് അന്തരിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കണ്ണൂർ പൈസക്കരിയിൽ കടന്നിൽ കുത്തേറ്റ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. പാത്തിക്കുളങ്ങര സ്വദേശി സജിയാണ് മരിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ് അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തിയ തുടർച്ചയായ മൂന്നാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം, മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബു മൂസ ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാഹ്ബഹാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ

ആക്രമണം നടത്തിയതായി US സൈന്യം അറിയിച്ചു. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന ഓപ്പറേഷൻ തൂഫാൻ മധ്യതിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ VV രാജേഷ്. കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5-വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പീഡിയാട്രീഷ്യൻ ആശ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ബാങ്ക് ജീവനക്കാരും വിരമിച്ചവരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ SBIക്ക് മുന്നിൽ ധർണയും മനുഷ്യച്ചങ്ങലയും വിവിധ ബാങ്കിംഗ് സംഘടനാ ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചതാണിത്. കോഴിക്കോട് യുവതിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ഹാജരാവാതിരുന്ന ആളെ പോലീസ് പിടികൂടി. ഫറൂഖ് കരുവൻതിരുത്തി സ്വദേശി മുഹമ്മദ് മർജഹാനാണ് പോലീസ് പിടിയിലായത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. അങ്ങനെയാണ് ഗാനോത്സവം മുന്നോട്ട് പോകുന്നത്. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400244440. ഇതിലേക്കാണ് ഹായിടേണ്ടത്. സദാനന്ദൻ്റെ സമയം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനമൊരുക്കിയവർ യൂസഫലി കച്ചേരി, മോഹൻ സിത്താര.

0: ഹലോ, നമസ്കാരം ഗാനോത്സവം. ഹലോ.
1: പറഞ്ഞു. ഓ ഹലോ,
0: ആ നമസ്കാരം, ഇത് ആരാണ്?
1: ഇത് ലീല.
0: എവിടുന്നാണ് ലീല എടുത്തി?
1: കൊയിലാണ്ടി, പുളിയഞ്ചേരി.
0: ആ, എന്തൊക്കെയാ വിശേഷം?
1: എന്താ വിശേഷം?
0: പുളിയഞ്ചേരിക്കാരൊന്നും ഈ വഴിക്ക് കാണുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെ കോഴിക്കോട്ടേക്ക് വരണ്ടേ? ലീല എടുത്തി കൊയിലാണ്ടി അങ്ങാടി വരെ പോയാൽ മതിയോ?
1: ഞങ്ങള് കൊറേ കാലായി വലിയ നമ്പർ എഴുതി എടുക്കാൻ. ഇന്ന് മോളൂടെ ഉണ്ടായിരുന്നു.
0: ഞങ്ങൾ ഈ പറയുന്ന സ്പീഡിലൊന്നും എഴുതാൻ പറ്റുന്നില്ല അല്ലേ?
1: ഇല്ല, അതാണ്
0: ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പറയുന്നുണ്ട്. അതും പോരാ,
1: അതും പോരാ, ഞാൻ പെണ്ണും ഇതെല്ലാം എടുത്ത് വരുമ്പോ.
0: അപ്പൊ നമ്മള് ഇനി ഒരു പന്ത്രണ്ട്.
1: മോളോട് പറഞ്ഞു.
0: ആ, അപ്പൊ അഭിനയാണോ അപ്പൊ ഇത് നമ്പറൊക്കെ എഴുതിയെടുത്ത്?
1: ഇപ്പൊ എന്റെ മോന്റെ മോളാ എഴുതിയെടുത്ത്.
0: എന്താ മോളുടെ പേര്?
1: അഭിരാമി.
0: അഭിരാമി, ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സഹായം ഉള്ളതുകൊണ്ട് ഇപ്പൊ ചേച്ചിയായിട്ട് സംസാരിക്കാൻ നമുക്കൊരു അവസരം കിട്ടി. ആ, ഓക്കെ. വേറെ വീട്ടിലാരാ ഉണ്ടാവാറ്?
1: വേറെ പിന്നെ മകന്റെ ഭാര്യയുണ്ട്, ഓള് കടയിൽ പോയിക്ക്.
0: ആ ആ ആ, അപ്പോ അമ്മയുടെ കാര്യം നോക്കാൻ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
1: ഉണ്ട്, പിന്നെ ഭർത്താവുണ്ട്.
0: ആ, എന്താ ഉപ്പരെ പേരെന്താ?
1: ഗംഗാധരൻ.
0: ആ, ഞങ്ങട്ട് അവിടെ ഉണ്ടോ?
1: ഓ, ഇവിടെ ഉണ്ട്.
0: എല്ലാരും റെഡി?
1: കണ്ടത്തിലോട്ട് അങ്ങ് പോയി.
0: ആ, അതെയോ? അപ്പോ നമുക്ക് എന്തൊക്കെ?
1: മോനുണ്ട്, മോനുണ്ട്, മോൻ പണിക്കാ.
0: അതെയോ? അപ്പൊ എല്ലാരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. അഭിരാമിയോട് പ്രത്യേകിച്ചു. അഭിരാമി പഠിക്കാൻ പോണ കുട്ടിയാണോ?
1: കോഴിക്കോട്
0: ആർട്സ് കോളേജിലോ? ഇപ്പൊ ഇക്കൊല്ലം ഡിഗ്രിക്ക് ചേർന്നതാ?
1: പിന്നെ ഒരാഴ്ച
0: കഴിയണോ? ആദ്യത്തെ ഇനി റെഗുലർ ക്ലാസ് അപ്പോഴേ തുടങ്ങുള്ളൂ. എങ്ങനെയാ, ട്രെയിനിലാണോ കോഴിക്കോട്ടേക്ക്
1: വരുന്നത്?
0: അതെയോ? ഓക്കെ. ഇനിയിപ്പോ അവര് പോയി ഒരു തീരുമാനമാക്കട്ടെ, ട്രെയിനിൽ പോണോ ബസ്സിന് പോണോ. അല്ലേ, പെട്ടെന്ന് വരാനുള്ള. വേറെ എന്താ ചേച്ചി വിശേഷം? സന്തോഷായിരിക്കുന്നു? ആ, ഓക്കെ. രണ്ടുപേരാണ് അല്ലേ, വേറെ കുട്ടികളാ? ഓക്കെ. അപ്പോ ചേച്ചി ഉഷാറായിരിക്കുന്നില്ലേ? സന്തോഷം. ഇന്ന് ഒപ്പം സിനിമയിലെ പാട്ടല്ലേ കേൾക്കണമെന്ന് പറഞ്ഞേ? മിനുങ്ങും മിന്നാ മിനുങ്ങേ അല്ലേ? ആ, സിനിമ കണ്ടിരുന്നോ? ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പൊ അഭിരാമിയോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂട്ടോ. ഒന്ന് നമ്മളെ തമ്മിൽ യോജിപ്പിക്കാൻ കാരണക്കാരി അഭിരാമി അല്ലേ? അപ്പൊ പേരക്കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ അച്ഛമ്മയ്ക്കുണ്ട്. ഉണ്ടാവട്ടെ, നല്ല കാര്യം അല്ലേ? അപ്പൊ ഗംഗേട്ടനോടൊക്കെ ഞങ്ങളെ മുമ്പിൽ കണ്ടെത്തുന്ന വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണം. ഓക്കെ, ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഇതാരാണ്? മിനിയാണോ?
1: മിനി.
0: എവിടെയാ മിനി? സ്ഥലം
1: കണ്ണൂർ തോലമ്പറ, ശ്രീനാഥ് ബേക്കറി.
0: ഇപ്പൊ ബേക്കറിയിൽ ഇരുന്ന് പലഹാരങ്ങൾ രുചിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ?
1: ഇല്ല, ബേക്ക്
0: ചെയ്തോണ്ടിരിക്കുകയാണ്. ബേക്കറി ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ബേക്കിംഗ് രാവിലെ വന്ന്?
1: രാവിലെ ഓൺ ആക്കും, വൈകുന്നേരം 5:30 വരെ.
0: എന്താ, ബ്രെഡ്, ബണ്ണ്, കേക്ക് എല്ലാം ഉണ്ടോ?
1: ആണോ?
0: ഓക്കെ. ഇപ്പൊ ഗ്യാസ് ആണോ അതോ വിറകാണോ? എങ്ങനെയാ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്?
1: ഓവന്റെ.
0: ഓവൻ ഗ്യാസിന്റെ ഓവനാണോ?
1: അല്ല, കറണ്ട്.
0: അതെ, കറണ്ടിന്റെ ഇലക്ട്രിക്ക അല്ലേ. മുമ്പ് വിറകായിരുന്നോ? എല്ലാ പലഹാര പരിപാടികളും ഉണ്ടപ്പോ. അതിനിടെ കൂടെ റേഡിയോ ഉണ്ട്. അതെ, അപ്പൊ റേഡിയോന്റെ ഒരു ഉത്സാഹത്തിനനുസരിച്ചിരിക്കും പലഹാരത്തിന്റെ രുചി. റേഡിയോയില് പൊട്ടപ്പാട്ട് ആയി പോയാൽ പലഹാരത്തിന്റെ കൂട്ട്
1: തെറ്റിപ്പോവും.
0: അങ്ങനെയാണോ? ഇന്ന് ഇന്ന് എന്താണ് മിനി വേണ്ട പോലെ രസമില്ലല്ലോ എന്ന് അറിയുമെന്ന് പറയോ. പാട്ട് കേട്ടും, മോശം പാട്ട് കേട്ടാലേ പലഹാരം മോശമാവൂല്ല അല്ലേ? ഉണ്ടോ അങ്ങനെയൊന്നുമില്ല?
1: എനിക്ക്
0: എന്തായാലും കുറച്ച് ദിവസമായി.

0: ഹായ് ഹായ് ഇടുന്നു. ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരമായല്ലോ.
1: ഞാൻ കുറച്ച് ദിവസമായി, ഇന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, പെട്ടെന്ന് കിട്ടുമോ?
0: അതെ, ഞങ്ങൾക്കിപ്പോ ആരൊക്കെ കിട്ടുന്നു ഞങ്ങൾക്കും അറിയില്ല, കാരണം ഇങ്ങനെ കുറെ ഹായ് വന്ന് കൊട്ടയിൽ നിറയാണ്. അതിൽ നിന്ന് ഒരു ഹായ് ഇങ്ങോട്ട് എടുക്കാന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. വേറെ ആരുണ്ടോ സഹായത്തിന്?
1: എന്തോ
0: വേറെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ?
1: വേറെ ഉണ്ട്.
0: ആ ഓക്കെ. മിനിയുടെ പ്രത്യേക പാചക സിദ്ധി എന്തിലാണ്, എന്ത് പലഹാരത്തിലാണ്?
1: നമ്മളെല്ലാം പലഹാരം ബേക്ക് ചെയ്യോ?
0: അതെ മനസ്സിലായി. ബേക്ക് ചെയ്യുന്നതിന്റെ മിക്സിംഗ് അല്ലേ പ്രധാനം? മിക്സർ മിക്സ് ചെയ്യുന്ന ആരാ, വേറെ ആളുണ്ടോ?
1: എന്തോ
0: മിക്സ് ചെയ്യാൻ വേറെ ആളുണ്ടോ? ആ ഹാ ഹാ ഓക്കെ. അപ്പം എന്തായാലും സന്തോഷം, നമുക്ക് തേന്മാവിൻ കുമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ കേൾക്കാം. ഓക്കെ, അപ്പം ഞങ്ങളെ സ്നേഹാന്വേഷണം കൂടെയുള്ളവരോടൊക്കെ പറയൂ കേട്ടോ.
1: ഓ ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം സുരേഷ്.
1: ഹലോ,
0: എവിടെയാ സുരേഷിന്റെ സ്ഥലം?
1: വടകര.
0: വടകര ഏത് ഭാഗം?
1: വടകര കോട്ടപ്പള്ളി വഴിയാട് എന്ന്
0: പറഞ്ഞു. വാഹനത്തിലാണോ?
1: വടകര ഓട്ടോ ഡ്രൈവറായി.
0: വണ്ടിയിലാണോ? ഇപ്പൊ ഓട്ടത്തിലാണോ?
1: വണ്ടി സൈഡാക്കിട്ടുള്ളത്.
0: അതെ, നമ്മൾ കൈവിട്ട് പരിപാടി സംസാരിക്കല്ല. നമ്മളെ ടൂ വീലറിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ആൾക്കാർ മറ്റേ ഫോണിന്റെ ഇതിലെ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെയാണ് ആൾക്കാർ ഇങ്ങനെ ഫോൺ താഴെ വെക്കാൻ വയ്യാതെ അല്ലേ. സുരേഷിന് മുമ്പ് കൂടി അങ്ങനെ കുറെ വണ്ടികൾ പോകുന്നില്ലേ? അല്ല, നിങ്ങള് പോകുന്നല്ലേ ഉദ്ദേശിച്ചത്? അത്തരം ആൾക്കാർ ഒരുപാട് റോട്ടിലുണ്ടല്ലോ എന്ന് അറിയാം.
1: എന്തൊക്കെയാ
0: വിശേഷം? സുരേഷ് കുറച്ച് മടുത്തു തോന്നുന്നു അല്ലേ ആകാശവാണിയിലേക്ക് വിളിച്ചിട്ട്? വിളിച്ച് മടുത്തോ?

0: ആ
1: എന്തായാലും
0: പിന്നെ
1: ഓ പറയൂ.
0: പിന്നെ എനിക്ക് എനിക്കൊരു മോനുള്ളത്
1: ആ
0: ഇന്നലെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
1: ഓ ശരി, അപ്പൊ ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ.
0: നാല് വയസ്സായിരുന്നു.
1: എന്താ മോന്റെ പേര്?
0: അഗ്നേ ശിവ.
1: ആ
0: അഗ്നേ ശിവ.
1: അഗ്നേ ശിവ. ആ മോൻ എവിടെങ്കിലും പ്ലേ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയോ?
0: ഇപ്പൊ നേഴ്സറി പോയി തുടങ്ങിയിട്ടുണ്ട്.
1: ആ ഹാ ഹാ
0: വീട്ടിന്റെ അടുത്ത് തന്നെയായിട്ട്.
1: ആ എങ്ങനെയുണ്ട് ക്ലാസ്സിൽ പോയിട്ട്? എങ്ങനെ ഈ വർഷം പോയിട്ട് എങ്ങനെ മോൻ എന്ത് പറയുന്നു? ചെന്നമാരി തന്നെ ഉഷാറിന് ഒരു കുറവില്ല. ഒരാളേ ഉള്ളോ സുരേഷേ? ശരി, അപ്പൊ മോന്റെ അപ്പൊ പിറന്നാളൊക്കെ വേണ്ട പോലെ ആഘോഷിച്ചു കാണും. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ പറയൂ ഞങ്ങളിങ്ങനെ ആകാശവാണിയിൽ നിന്ന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ.
0: ഓ
1: അതെ, വൈഫിനോടും പറയൂ. ആ ഓക്കെ, എവിടെ ജോലി ചെയ്യുന്ന ആളാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കും കേട്ടോ. ആരാധനയിലെ ആരാരോ ആരീരാരോ അല്ലേ വേണ്ടേ?
0: അതെ അതെ.
1: ആ ഓക്കെ, ആയിക്കോട്ടെ, ശരി ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ നമസ്കാരം, ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എവിടെയാണെന്ന്?
1: ഞാൻ പുതിയറാണ്, റുബീന.
0: റുബീന പുതിയറ.
1: ഞാൻ
0: റുബീൻ,
1: കുറേ ഡ്രോമോ 2013 വിളിച്ചു.
0: 2013 വിളിച്ചിട്ട് ഇപ്പൊ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും വിളിക്കുന്നത്.
1: എന്റെ വീട്ടിൽ കിട്ടുന്നുള്ളു, അതിലൊക്കെ കിട്ടി.
0: ആ
1: അപ്പോഴേക്ക് കട്ടായി.
0: എന്തായാലും ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് റുബീനയ്ക്ക് വീണ്ടും ഒരു അവസരം കിട്ടുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഇത്രയും കാലം കാത്തിരുന്നിട്ടും മടുക്കാതെ മെസ്സേജ് ഇട്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. കാരണം അത്രയും റേഡിയോയായിട്ട് അത്ര ഇഷ്ടമാണ് അല്ലേ? എന്തൊക്കെയാണ് 13 കൊല്ലത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? ആ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. റേഡിയോ, ഓ പറയൂ, എന്താ റുബീന വിശേഷം? റേഞ്ച് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. വീട്ടിലിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? അത്
1: വേറെ
0: ആ ഒരു അവരുടെ അവിടുത്തെ കാരണവത്തിയാണപ്പോ. ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷം എല്ലാരും വീട്ടുകാരോടൊക്കെ പറയൂ. ഉമ്മയ്ക്ക് ഉമ്മയുടെ പേരെന്താ? സുഹറാബി. ആ അപ്പൊ സുഹറത്താത്തയോട് പ്രത്യേകിച്ച് പറയൂ കേട്ടോ, ഞങ്ങൾ അന്വേഷിച്ചു ഒന്ന് പറയൂ. കുട്ടിക്കുപ്പായത്തിന്റെ പാട്ടല്ലേ വേണ്ടേ? എന്നാ പൊന്മള ആയിക്കോട്ടെ. ഉദയഭാനു ചേട്ടൻ പാടിയ പാട്ടല്ലേ? ഓക്കെ, പി ഭാസ്കരന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം അല്ലേ? കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ കാത്തിരുന്നതിന് കേട്ടോ. ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിൽ പങ്കെടുക്കാം. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. നമ്പർ അറിയാലോ, 9400224440. ഇതിലേക്കാണ് ഹായ് അയക്കേണ്ടത്. നമസ്കാരം സുരേഷ്. എവിടെയാ സ്ഥലം സുരേഷിന്റെ?
1: എഡ്രിക്കോട്ടിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ.
0: എഡ്രിക്കോട്ട്

0: വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. നമ്പർ അറിയാലോ, 9400024440. ഇതിലേക്കാണ് ഹായ് അയക്കേണ്ടത്. നമസ്കാരം സുരേഷ്. എവിടെയാ സ്ഥലം സുരേഷിന്റെ? എഡ്രിക്കോട്ടിന് മുമ്പ് വിളിച്ചിരുന്നോ? രണ്ടാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ രണ്ടാഴ്ച വീണ്ടും കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് റുബീനൊക്കെ ഒന്ന് കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോ ആള് മാറി മാറി വിടുന്നോണ്ടാണ് നിങ്ങൾക്ക് ഒരു നറുക്ക് വേണത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളോട് ഉള്ള സ്നേഹവും താല്പര്യം കൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ അതെ, ഇപ്പൊ പണിക്ക് ഒരു ഓളം പോരാൻ തോന്നുമ്പോ ഒരു ഹായ് ഇടും, പിന്നൊരു ഹായ് ഇടും. അപ്പൊ അങ്ങനെ ഹായ് ഇടുമ്പോൾ ഒരു പ്രതീക്ഷയായി അല്ലേ, ഇപ്പൊ കുറച്ച് പണി നീങ്ങും. ഓക്കെ, പക്ഷേ കുറെ എത്ര പേരുണ്ട് നിങ്ങളെ വർക്ക്ഷെഡില്?
1: 4 പേര്
0: അന്ന് പറഞ്ഞല്ലോ അല്ലേ. ശരി, ഓക്കെ. ഭക്ഷണം കഴിഞ്ഞോ അതോ പണിയിൽ തന്നെയാണ്?
1: ആണ്,
0: എല്ലാരും കൊണ്ടുവരികയാണോ?
1: ആ,
0: വീട്ടിൽ തന്നെ ഉള്ള വർക്ക്ഷെഡാ അല്ലേ. ആ, അന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് ആകുമ്പോ ഭക്ഷണം ചോറായി വരും എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയാ മതിയെന്ന് അല്ലേ. ഇതിന്റെ ഒരു ഉണക്കം വർക്കിന്റെ ഒരു പകുതി കേട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും, അറിയാലും ചൂടുണ്ടെങ്കിലും കഴിച്ചാ തന്നെ. അപ്പോ സുരേഷിന് രസതന്ത്രത്തിലെ പാട്ടാണ് വേണ്ടത്. ആ പറയൂ. ഓ, സന്തോഷം. നമ്മുടെ പേരെന്താ? അഭിലാഷ്. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടിട്ട് രസതന്ത്രത്തിലെ പാട്ട് കൊടുക്കാം. രസതന്ത്രത്തിലെ രസം കേൾക്കാം അല്ലേ. ആയിക്കോട്ടെ, ഉഷാറാവട്ടെ കാര്യങ്ങൾ, നല്ലോണം ഒട്ടിപ്പോട്ടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ, ശരി.

0: നമസ്കാരം സുമ. സുമ സുരേഷ് മുക്കത്താണ് അല്ലേ? മടുത്തുപോയി ട്രൈ ചെയ്തിട്ട്?
1: ഏതോ കാലം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും
0: അല്ല, ഇതുവരെ സുമയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം വന്നിട്ടില്ല.
1: ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ചെറിയ കുട്ടിയാകുമ്പോ തുടങ്ങിയതാ.
0: നമ്മളെ അത്രയും കാലോ?
1: അത്രയും കാലം, കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു പാട്ടിന് വേണ്ടിയിട്ട്.
0: പാട്ട് കേൾക്കാൻ അവസരം ഇല്ലാഞ്ഞിട്ടല്ലോ, നമ്മുടെ ഇഷ്ടഗാനം നമ്മള് ആവശ്യപ്പെട്ട് കേൾക്കാൻ എന്നുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും ശ്രമിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ആ കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും കാലം ഇതുപോലെ, ഇപ്പൊ നേരത്തെയും പറഞ്ഞല്ലോ ഒരു ചേച്ചിയുടെ വിശേഷം. എന്തായാലും ഒരു അവസരം ആയല്ലോ, ഇനി ഇപ്പൊ അതിനെ പറ്റി പറയാ. അല്ല, ഇത് വിഷമം, അതാ വിഷമം ഞങ്ങൾ അത് അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോ തോന്നുന്നത്.
1: ആകാശവാണി
0: ശ്രോതാവാണ് അല്ലേ?
1: രണ്ടുമണിവരെ, പിന്നെ ജോലിക്ക് പോണ സമയത്ത് 9 മണിവരെ കേൾക്കുള്ളൂ.
0: ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ പ്രൈവറ്റ് ഫാർമസിസ്റ്റ് ആണ്. അവിടെ പെരിന്തൽമണ്ണ 2 വർഷമായിട്ട് അവിടെ പഠിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അവിടെ പോയി. അപ്പൊ അവന്റെ കൂടെ നിന്ന് അവിടെ ജോലി ചെയ്തു.
0: കഴിഞ്ഞപ്പോ
1: ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു, മുക്കത്തേക്ക് പോന്നു.
0: 2 മാസം
1: റെസ്റ്റ് എടുത്ത് പോവാ.
0: എന്തായാലും ഒരു ജോലി നമുക്ക് സ്വന്തമായിട്ട് അറിയുന്ന ഒരു തൊഴിലാകുമ്പോ അത് നമുക്കൊരു ഒരു വരുമാനത്തെക്കാൾ ഒരു സംതൃപ്തിയാണല്ലോ നമ്മൾ കാര്യം ചെയ്യുന്നു.
1: ആ ജോലി ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോ രോഗികളായിട്ടുള്ള പിന്നെ ഇടപെടലും
0: ഇതൊക്കെ തീർച്ചയായും അതൊരു സാന്ത്വനം കൂടിയാണ് ഒരു തരത്തിൽ അല്ലേ. അപ്പൊ നിങ്ങളെപ്പോലെ പരിചയ സമ്പന്നരായ ആൾക്കാരെ പലർക്കും ആവശ്യമുണ്ട്. കൃത്യതയോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ ഇതുപോലെ ഈ പരിചയ സമ്പന്നത സഹായിക്കില്ലേ?
1: ഓക്കെ, വീട്ടിലൊക്കെ വന്ന് ചോദിക്കും.
0: അതെ, നമ്മുടെ ഒരു നമ്മൾ ആർജിച്ച ഒരു അറിവ് മറ്റൊരാൾക്ക് ഉപകരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം എല്ലാ മനുഷ്യർക്കും ഒരു നിർവൃത്തി നൽകുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും കുറച്ച് വൈകിയാലും നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പറയാനൊരു അവസരമായല്ലോ.
1: പുറത്താണോ പോണത്? പിന്നെ അവിടെ പഠിച്ച കോളേജ് തന്നെ ഉണ്ട്.
0: എന്തായാലും അഡ്മിഷന് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മോനോട് ഞങ്ങളെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങൾ പറയൂ. അവന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതായിട്ട് പറയൂ കേട്ടോ. എന്താ മോന്റെ പേര്? അല്ല, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടിയല്ലേ, 2 മിനിറ്റ് കൂടിയാലും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല.
1: ഞാന് പിന്നെ പെരിന്തൽമണ്ണ ആകുമ്പോ മങ്കടയുടെ വീട്. അപ്പൊ എന്താ പറയാ, മഞ്ചേരി FM സ്ഥിരം കേട്ടുകൊണ്ടിരുന്നിട്ട് രാമയൂര് നല്ല അവരെ അവതരണവും അല്ലാത്തതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പരിപാടിയും കേൾക്കും. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് പിന്നെ പൂട്ടി പോകും.
0: റേഡിയോ
1: നമുക്കും തരാം, എല്ലാ പണിയും നടക്കും, എല്ലാ അറിവും കിട്ടും, സന്തോഷം കിട്ടും. പാട്ട് കേൾക്കുമ്പോ സന്തോഷം തന്നെ ഒന്ന് വേറെ തന്നെ. ഓരോ കാലങ്ങൾ നമ്മൾ ഓർമ്മിക്കല്ലോ.
0: ഓരോ പാട്ടുകളെ ഓരോന്ന് സജസ്റ്റ് ചെയ്യും. ഓർമ്മകളെ, കാലങ്ങളെ, മനുഷ്യരെ, സ്ഥലങ്ങളെ, അനുഭവങ്ങളെ അല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷല്ലേ പാട്ട് കേൾക്കാൻ.
0: എന്തായാലും ആ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാവാം. ഈ പക്ഷേ ഇപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ ജാനകിയുടെ പാട്ടായതുകൊണ്ട് ഒരു ചെറിയ സങ്കടം അതിന്റെ പിന്നിലുണ്ട്.
1: ഭയങ്കര സങ്കടമാണ്. നല്ലൊരു ഗായികയല്ലേ, പാട്ടിനൊക്കെ.
0: എന്നാലും അവരതൊക്കെ നമുക്ക് വേണ്ടി തന്നിട്ട് പോയല്ലോ എന്നുള്ളത് ഒരു ഒരു ആശ്വാസം നമുക്കുണ്ട് അല്ലേ.

0: അതെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് നമുക്ക് വലിയൊരു
1: സന്തോഷമായിട്ട് കരുതാം. ഓക്കെ, അപ്പൊ മോനോട് ഒന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ സ്നേഹാന്വേഷണം കേട്ടോ. അവന്റെ പേര് പറഞ്ഞില്ല.
0: അതിൽ കൃഷ്ണ.
1: ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ ശരി, താങ്ക് യു.
1: ആ.

0: ഹലോ സനൂജ്.
1: ഹലോ.
0: ആ സനൂജേ,
1: പറയൂ.
0: നമസ്കാരം.
1: ആ
0: സനൂജേ,
1: നമസ്കാരം.
0: ആ എവിടുന്നാണ് സനൂജ്?
1: ഇത് അയനിക്കാടുന്നാണ്, പയ്യോളിക്കടുത്ത്.
0: ആ ഓ, എന്നൊക്കെയുണ്ട്
1: ആ സുഖം, സുഖമായിട്ടിരിക്കുന്നു.
0: സനൂജ്? കുറച്ചുമായി, ഇതുവരെ ആദ്യമായിട്ടിട്ടാന്ന് തോന്നുന്നു അല്ലേ?
1: ആ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അപ്പോൾ അങ്ങനെയും വേണമല്ലോ.
1: ആ
0: ആ, അപ്പോൾ തൊട്ട് മുമ്പ് കോള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ?
1: ആ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കോൾ വന്നപ്പോൾ അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല.
0: ഓക്കെ, എന്തൊക്കെയാ വേറെ? വീട്ടിൽ തന്നെയാണോ?
1: ആ വീട്ടിൽ തന്നെ, സുഖം തന്നെ.
0: ആ, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമാണോ?
1: ആ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു IT ഫീൽഡിൽ.
0: ആ,
1: ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്.
0: എവിടെ? കേരളത്തിന് പുറത്തായിരുന്നോ?
1: ആ ബാംഗ്ലൂരായിരുന്നു.
0: അപ്പം അതിനെന്താ പിന്നെ, അവിടുത്തെ ഒരു പ്രഷറാണോ അല്ലെങ്കിൽ കുറച്ചൊരു ചേഞ്ച് ഓഫ് പ്ലേസ് ആഗ്രഹിക്കുകയാണോ, എങ്ങനെയാണ് സനൂജ്? എന്തെങ്കിലും പറയാനുണ്ടോ?

0: കുറെ വർഷം വർക്ക് ചെയ്തു, പിന്നെ നാട്ടിലേക്ക് വരണം തോന്നി.
1: കാറ്റാണ് കാറ്റ്,
0: അതാണ് കാറ്റ്.
1: ഓക്കെ, ഇപ്പോൾ പലരും ഇപ്പോൾ ഇങ്ങനെ എന്താണ് ഈ കോർഡിനേഷൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ്, വർക്കിംഗ് കൺസെപ്റ്റൊക്കെ മാറിയില്ലേ അല്ലേ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ മാറുന്നുണ്ട്. ആ രീതിയിലൊക്കെ ആലോചിക്കാവുന്നതാണ് അല്ലേ? കൂടുതൽ പേരെ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള സമയമാണോ ഇപ്പോൾ? ഫ്രഷേഴ്സിനല്ല കൂടുതൽ അവസരം തോന്നുന്നു
0: അല്ലേ?
1: അപ്പോ എന്തായാലും അവസരങ്ങൾ വന്ന് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. അപ്പൊ ഈ പാട്ട് കേട്ടതിനു ശേഷം തീരുമാനം എടുക്കാം. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് താങ്കളെ കാണിച്ചതിൽ സന്തോഷം. നമുക്ക് പരിചയപ്പെടാൻ അവസരമായല്ലോ. വീട്ടിലെല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ
0: കേട്ടോ.
1: നരസിംഹത്തിലെ പഴനിമല കേട്ടോ. ഓ, ആർക്ക് വേണ്ടിയാ? ആ ഫ്രണ്ട്സിനോ? ആ അതിനിക്കാട്ടുകാർക്ക് വേണ്ടി. അതിനിക്കാട്ടുകാർക്ക് ഇന്ന് ഉത്സവമാണ്, സനോജന്റെ വക ഹോസ്റ്റ്. ഓക്കെ,
0: അപ്പൊ
1: മുന്നിലുണ്ടാവണം ഡാൻസിനും.
0: ഓക്കെ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണെന്ന് പരിചയപ്പെടുത്താമോ?
1: ഇത് കുറ്റിക്കാട്ടിൽ നിന്ന് ഹാഷിതയാണ്.
0: ഹാഷിത, ഹാഷിത, എന്തൊക്കെയാ വിശേഷം? ഹാഷിത ഉഷാറായിരിക്കുന്നു? ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ടാണ് ഹാഷിതയുടെ ഒരു മെസ്സേജ് രണ്ടു മൂന്ന് പ്രാവശ്യം ഇടുന്നു അല്ലേ?
1: ഉപ്പ മരണ പെട്ടിട്ട് രണ്ടു കൊല്ലായി.
0: ഓ അതെയോ? ഓ ഓ ആ ഉപ്പ
1: ഒരു 10-23 വർഷത്തോളായി വിളിക്കാൻ ശ്രമിക്കുന്നു.
0: എന്താണ് ഹാഷിത ഈ പറയുന്നത്?
1: അറിഞ്ഞ സമയം മുതൽ
0: ഇതുവരെ ഹാഷിതക്ക് ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ?
1: ഇല്ല, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരാളാണ്.
0: ഇതിപ്പോ ഞങ്ങള് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ പ്രിയ ശ്രോതാക്കളാണല്ലോ ബുദ്ധിമുട്ടിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം കാത്തിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമല്ലേ?
1: ഞാൻ ആദ്യം ലാൻഡ് ഫോണിൽ ഇങ്ങനെ വിളിച്ചിരുന്നു, പിന്നെ ഈ അടുത്ത് റേഡിയോ കേടാൻ ശേഷം പുതിയ റേഡിയോ വാങ്ങിയപ്പോ ഇങ്ങനെ വാട്സാപ്പിൽ കൂടി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഫോണ് കിട്ടും പറഞ്ഞപ്പോ അങ്ങനെ മെസ്സേജ് അയച്ചു
0: നോക്കിയതാണ്. എന്തായാലും വിളിക്കാൻ തോന്നിച്ചത് നന്നായി അല്ലേ? ഞാൻ എന്നോട് പറയാണ് വിളിക്കാൻ തോന്നിച്ച നന്നായിരുന്നു. കാരണം ഇത്രയും കാലം കാത്തിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും സംസാരിക്കാൻ കഴിയാതെ പോകാന്ന് പറഞ്ഞാൽ അതിൽ പരം സങ്കടം വേറെ ഉണ്ടോ?
1: പിന്നെ എന്റെ വല്യപ്പ ഒരു റേഡിയോ ആർട്ടിസ്റ്റ് ആയിരുന്നു.
0: എന്താ പേര്? പിന്നെ അദ്ദേഹത്തെ അറിയാം, നമ്മള് കുറെ നാടകങ്ങൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള
1: ആളല്ലേ?
0: അത് വല്യപ്പായിരുന്നു അല്ലേ? അദ്ദേഹം നല്ല ഒരുപാട് നാടകരംഗത്ത് കോഴിക്കോട്ട് അറിയപ്പെടുന്ന ഒരാളല്ലേ? അതിന്റെ എന്തെങ്കിലൊക്കെ താല്പര്യങ്ങൾ ആർക്കെങ്കിലും ആവശ്യതയ്ക്കോ ആർക്കെങ്കിലും
1: കിട്ടിയിട്ടുണ്ടോ?
0: അതെയോ? ഉമ്മ എഴുതോ? ഉമ്മയുടെ പേരെന്താ? സീനത്തോ?
1: സീനത്ത്.
0: ഉമ്മക്ക് എഴുത്തിൽ താല്പര്യമുണ്ടോ?
1: ഉമ്മ എഴുതും നല്ലോണം, പിന്നെ അതേപോലെ സംസാരിക്കാനൊക്കെ പ്രസംഗം പറയാനും ഒക്കെ നല്ല കഴിവുണ്ട്, ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട്.
0: അപ്പൊ അതൊക്കെയാണ് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. ഹാഷിത മുതിർന്ന ആളാണോ? അപ്പൊ പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല, ഇപ്പൊ ആദ്യം ഞാൻ കുറച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട് ഫുഡിന്റെ, ഉമ്മാലി റൊട്ടിന്റെ.
0: അതിന്റെ
1: പിന്നെ പോക്കൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് പണിക്കാരൊക്കെ ആയപ്പോ പിന്നെ ഞാൻ പോക്കം
0: കൊടുക്കുന്നത്. പുതിയ ബിസിനസ് ആണല്ലോ അല്ലേ?
1: അതെ, ഞാൻ അതിന്റെ കണക്കും കാര്യമൊക്കെ നോക്കി.
0: കൗണ്ടിങ്, ബാക്കപ്പിൽ നമ്മളുണ്ട്.
1: അതെ,
0: ബാക്ക് സ്റ്റേജിൽ അല്ലേ? മറ്റു ജോലിക്കാരെ ഏൽപ്പിച്ചു.
1: അതെ.
0: എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. അതൊരു പുതിയ ബിസിനസ്, ഇങ്ങനത്തെ ഓരോ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ ആൾക്ക് തൊഴിലുണ്ടാവുന്നു, ആൾക്കാർക്ക് നല്ല രുചികരമാവും, വിശ്വസനീയമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പൂമുഖവാതിൽക്കലിൻ്റെ ഓർമ്മ എന്താണ്?
1: അത് ഉപ്പ ഉമ്മനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കും. ഞാൻ കുട്ടികാല മുതലേ കേൾക്കലുണ്ട്. ഉമ്മനെ കൊണ്ട് ഇങ്ങനെ ഉപ്പ ഇങ്ങനെ ഉപ്പക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടിപ്പിക്കും. അപ്പൊ ഉപ്പ ഇങ്ങനെ എപ്പോഴും കൂടുതലും പറയുന്നത് ഉമ്മനോട് ഈ പാട്ട്
0: പാടാനാണ്.
1: ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് നാടകം കേൾക്കും. 10 മണിക്ക് ശേഷമൊക്കെ ചെറുതാകുമ്പോ രാത്രി ആ നാടകങ്ങളൊക്കെ കേട്ടിട്ടാ ഞങ്ങള് കിടന്നുറങ്ങാം.
0: എത്ര പേരാ നിങ്ങള് മക്കള്?
1: രണ്ടാളാണ്. എനിക്ക് മുതിർന്ന ഒരാള് എന്റെ കാക്ക അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ടൗണില്, കോഴിക്കോട് തന്നെ.
0: എന്താ കാക്കയുടെ പേര്?
1: ഹാഷിർ അഹമ്മദ്.
0: ഹാഷിറും ഹാഷിദയും അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്തായാലും കാക്ക വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയും. ഉമ്മ എന്നിട്ട് ഇവിടെ ഇപ്പൊ വീട്ടിലാണോ ഉള്ളത് അതോ പുറത്താണോ?
1: അതാ, ഉമ്മ ഉണ്ട് കൂടെ. ഉണ്ട്
0: ആണോ? ഉമ്മയ്ക്കും കൂടെ ഒരു മിനിറ്റ് കൊടുക്കൂ.
2: ഹലോ.
0: ഹലോ സിനിത്താത്ത, സന്തോഷം.
2: സന്തോഷം.
0: ഇങ്ങനെ മോള് ഇങ്ങനെ ഒരു എഫർട്ട് ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരു അവസരമായത്.
2: എനിക്ക് ഒരു 10 വർഷം മുമ്പേ കിട്ടിയിരുന്നു.
0: അതെ അല്ലേ? മോൾക്കാണ് കിട്ടാതെ പോയത് അല്ലേ?
2: അതെ, അന്ന് മോള് ഇവിടെ ഇല്ല, ഒരു 10 വർഷം വീട്ടിലായിരുന്നു. ഞാൻ ഒരു പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഞാനൊക്കെ കേട്ടു. അമ്മള് ജന്മനായി റേഡിയോ ആയിട്ട്
0: പറഞ്ഞു, വിശേഷങ്ങളൊക്കെ മോള് പറഞ്ഞു. ഞാൻ അത്രയും താല്പര്യത്തോടെ ഇരിക്കുന്ന ഉമ്മയായിട്ട് രണ്ടു വാക്ക് പറയാലോ എന്ന് വിചാരിച്ചു.
2: അന്നൊക്കെ റേഡിയോ എന്ന് പറഞ്ഞാല് പറയണ്ട, പഠിച്ചോനെ ടിവി പറ്റത് കാണുന്ന പോലെ. എന്താണ് ബാറ്ററി വാങ്ങിക്കല്ലേ കരണ്ട് പോയി വെച്ചിട്ട്.

0: ഒരു കാലത്തിൻ്റെ ഓർമ്മ നമ്മൾ ഒരിക്കൽ കൂടി ഈ പാട്ടിലൂടെയും ഈ സംസാരത്തിലൂടെയും തിരിച്ചു പിടിക്കുകയാണ് അല്ലേ? അപ്പം എന്തായാലും അതെ, എനിക്കറിയാം അദ്ദേഹത്തെ പറ്റി ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, കോഴിക്കോട്ടുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു പേര് കൂടിയാണത്. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം.
1: ഒരുപാട് ഞാനിപ്പോ നാടകം ഞാൻ
0: പകർത്തി എഴുതി കൊടുക്കും. ആ മനസ്സിലായി, നല്ല കാര്യം. എന്തായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേട്ടാലോ, നമ്മുടെ സമയം അവസാനിച്ചു അതുകൊണ്ടാട്ടോ. അപ്പൊ ആഷിറിനോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓക്കെ
0: ശരി, ഓ താങ്ക് യു, താങ്ക് യു.

0: ചിദംബരോ, ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണും ന്യൂയോർക്കും ഒന്നുമല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതി കിളിയും ഇപ്പോ എന്നെ കാണാൻ വന്ന് പോയതേ ഉള്ളൂ.
0: ഹാ, ഹൈ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.
2: ലേഖ, എന്താ ഈ ഹാൻഡ്ബുക്കിന്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിന്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
2: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ, കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവർ ചെയ്യാം.
2: അത് മതി. ആ, പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
0: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സ് ആയിന്ന് പറഞ്ഞാ മതിയല്ലോ.
2: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
0: പറയാ, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറൂ.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോൾ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ എവിടെയാ?
0: ഓ, അങ്ങനെയാണോ?
1: എന്തിനാ കാണണമെന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ?
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്രയെ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറിയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ

0: ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത്, അല്ലേ?
1: അതെ.
0: രണ്ടു വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വയ്ക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തൂ.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്ന പറയട്ടെ, നിക്ക് അന്ന.

0: അന്ന, അന്ന, ഹലോ. നീ എന്താ ഈ ഓർത്തിരിക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇത് ഏത് ലോകത്താ?
1: ചിത്ര, ഞാനെന്തോ ഓർത്തുപോയി. അതാ സോറി.
0: നീ ഇപ്പോ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെ ആണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
0: ഏ, ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമോ?

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം

ബിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 12-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഗുലാം അലി പാടിയതാണ്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45. Once 0.3.6.

FM പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള അവാർഡുകൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു സംസ്കാരം നാളെ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് കോടതി. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരം

തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാവും. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: റിയൽ FM-ന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം യുവർ ചോയ്സിലേക്ക്. നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വാട്സാപ്പ് ചെയ്യാം. 9400224440 എന്ന നമ്പറിൽ 9400224440. ഇന്ന് യുവ ചോയ്സിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് മാനന്തവാടിയിലെ ശ്രാവണയാണ്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയത്.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
5: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ചില്ല്. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു പൊറ്റമ്മൽ പണിക്ക വീട്ടിൽ ജാബിർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: യോജോസിലൂടെ പാട്ടാവശ്യപ്പെട്ടുകൊണ്ടുള്ള അടുത്ത സന്ദേശം ചാലക്കുടി നിന്നാണ് റഫീഖ് അയച്ചത്. റഫീഖ് ആവശ്യപ്പെട്ട ഗാനം ഗമനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പേരാമ്പ്രയിലെ ഷൈനി ആവശ്യപ്പെട്ട ഗാനം, വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി സത്യ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം, എസ് പി ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു തിരൂരിൽ നിന്ന് സുബൈർ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ചിത്രം മദനോത്സവം, ഗായിക എസ് ജാനകി, ഗാനരചന ഒ എൻ വി, സംഗീതം സലീൽ ചൗധരി. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു നല്ലളത്തെ നൌഷി, ഷംന, മാഖ, അഫ്സത്ത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: കിലുകുലുക്കം എന്ന ചിത്രത്തിലെ ഗാനം വാണി ജയറാം പാടിയത്. ഗാനരചന ഒ എൻ വി, സംഗീതം ജോൺസൺ. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു രേഷ്മ രാമല്ലൂർ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിലെ അടുത്ത ഗാനം മൂട്ടോളി കുന്നത്തുപുറത്തോട്ട് ജിഷ ജിനീഷിന് വേണ്ടി. ഈ ഗാനം ഏപ്രിൽ 19 എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്. എസ് രമേശ് എന്നായരുടെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: സിദ് ശ്രീറാം, ഭൂമി എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി. കുടുക്ക് 2025 എന്ന ചിത്രത്തിൽ നിന്ന് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മിനിഷ കുന്നമംഗലം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ അവസാനമായി പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ പ്രിയേഷ് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കുബേരൻ, ഗായകർ എം ജി ശ്രീകുമാർ, സുജാത. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

FM പ്രധാന വാർത്തകൾ. KCB യുടെ വൈദ്യുത പോസ്റ്റുകളിലും സ്വതന്ത്രമായി സ്ഥാപിച്ച പോസ്റ്റുകളിലും ഘടിപ്പിച്ച കേബിൾ TV, ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവയുടെ സുരക്ഷ, നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽ ഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: മ്യൂസിക് മിക്സ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറമ്പൻ, പാവങ്ങാട്, കോഴിക്കോട്.
4: മ്യൂസിക് മിക്സ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: മ്യൂസിക് മിക്സ്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ? ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഫ്രാൻസിനെയും സ്പെയിനിനെയും വേർതിരിക്കുന്ന പിരണീസ് പർവ്വത നിരകൾ പ്രകൃതി രമണീയമായ കാഴ്ച മാത്രമല്ല, അത് ഇരു രാജ്യങ്ങളുടെയും രക്തം ചിന്തിയ പോരാട്ടത്തിന്റെ നിശബ്ദ സാക്ഷി കൂടിയാണ്. ആണ്ടുകൾക്കിപ്പുറത്ത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ആഗോളതലത്തിൽ വൈരമൊന്നുമില്ലെങ്കിലും ഐബീരിയൻ ഉപദ്വീപിന്റെ അതിരുകളിൽ അലതല്ലുന്ന കടൽ തിരമാലകൾക്ക് പകയൊടുങ്ങാത്ത കാൽപന്ത് ചരിത്രം പറയാനുണ്ട്. സ്പാനിഷ് ടിക്കി ടാക്ക കൊടുങ്കാറ്റ് ഫ്രഞ്ച് കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞും ലാ റോജാസിന്റെ ശൌര്യത്തെ ഉരുക്കിക്കളഞ്ഞ് ഫ്രാൻസിന്റെ ലെസ് ബ്ലൂസ് പോരാളികൾ വിജയഭേരി മുഴക്കിയതും കൊണ്ടും കൊടുത്തും കാലം മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെയാണ് വിശ്വ ഫുട്ബോൾ മേളയുടെ മഹാമൈതാനത്ത് ഫ്രാൻസും സ്പെയിനും ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്നത്. പട ജയിക്കുന്നവർക്ക് ലോക കിരീടത്തിന് തൊട്ടരികിലെത്താം. അവിടെ ലയണൽ മെസ്സിയുടെ അർജന്റീനയോ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടോ കാത്തിരിപ്പുണ്ടാവും. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം തുടങ്ങുക. നേട്ടങ്ങളെ പൈതൃകങ്ങളായി ഒപ്പം കൂട്ടിയ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഷെൽഫിൽ വിശ്വകിരീടങ്ങളും ഫുട്ബോളിലെ ഏറ്റവും വലിയ വൻകരയുടെ ചാമ്പ്യൻ പട്ടങ്ങളുമുണ്ട്. കിലിയൻ എംബാപ്പയും ഉസ്മാനെ ഡംബലയും ഉൾപ്പെടെ സമകാലിക ഫുട്ബോൾ സൂപ്പർ താരങ്ങളടങ്ങിയ ഫ്രഞ്ച് പടയ്ക്ക് ലമീൻ യമാലും മൈക്കൽ ഒയർസബാലും ഡാനി ഒൽമോയും സൂപ്പർ സബ് മൈക്കൽ മെറിനോയുമെല്ലാം അണിനിരക്കുന്ന നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പാനിഷ് സംഘത്തെയാണ് എതിരിടേണ്ടത്. ആധുനിക ഫുട്ബോളിലെ മികച്ച തന്ത്രജ്ഞരായ ദിദിയർ ദംഷാംസും ലൂയി ഡാലാഫുവന്റെയും ടച്ച് ലൈനിന് പുറത്തുണ്ടാവും. ഹാട്രിക് ഫൈനലാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. 2010 കിരീട നേട്ടത്തിന് ശേഷം ലോകകപ്പിൽ ക്ലച്ച് പിടിക്കാതെ പോയ സ്പെയിനിന് കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ട്. ഗ്രൂപ്പ് റൌണ്ട് മുതൽ ഫ്രാൻസ് ഒരു കളി പോലും തോറ്റില്ലെന്ന് മാത്രമല്ല, എല്ലാം ജയിച്ചാണ് വരുന്നത്. തുടർച്ചയായി 6 വിജയങ്ങൾ. സെനഗാളിനെ 3-1 തോൽപ്പിച്ചായിരുന്നു

തുടക്കം. തുടർന്ന് ഇറാഖിനെ 3-0 നോർവേയെ 4-1 തരിപ്പണമാക്കി. നോക്കൌട്ടിൽ സ്വീഡനെ 3-0 പരാഗ്വയെ 1-0 മൊറോക്കോയെ 2-0 മടക്കി അവസാന നാലിൽ. 6 കളിയിൽ അടിച്ചുകൂട്ടിയത് 16 ഗോളുകൾ, വഴങ്ങിയത് 2 എണ്ണം മാത്രം. നോക്കൌട്ടിലെ 3 കളിയിലും ക്ലീൻ ഷീറ്റ്. സ്പെയിനിന്റെ സമ്പാദ്യം 6-1 5 ജയവും. ഗ്രൂപ്പ് റൌണ്ടിൽ കാംബോ വർദ്ധയ്ക്കെതിരെ ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയത് അപവാദം. പിന്നെ സൗദി അറേബ്യയെ 4-0 ഉറുഗ്വയെ 1-0 തോൽപ്പിച്ചു. റൌണ്ട് ഓഫ് 32 ഓസ്ട്രിയയെ 3-0, പ്രീ ക്വാർട്ടറിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ 1-0, ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ 2-1 മറികടന്നു. ഒരു ഗോളും വഴങ്ങാതെയാണ് ഇവർ ക്വാർട്ടറിലെത്തിയതെന്ന് ഓർക്കണം. അടിച്ചത് 11 എണ്ണം. സ്പെയിൻ ഒരു തവണയാണ് ലോക ജേതാക്കളായത്, 2010. ഫ്രാൻസ് 1998 2018 കിരീടം ചൂടി. ഇരുവരും ഇതുവരെ 38 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 18 കളികളിൽ ജയം സ്പെയിനിനൊപ്പം നിന്നു. ഫ്രാൻസിന് 13 മത്സരങ്ങളിൽ വിജയമുണ്ടായി. 7 കളി സമനിലയിൽ പിരിഞ്ഞു.

2010, ഫ്രാൻസ് 1998 2018 കിരീടം ചൂടി. ഇരുവരും ഇതുവരെ 38 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 18 കളികളിൽ ജയം സ്പെയിനിനൊപ്പം നിന്നു. ഫ്രാൻസിന് 13 മത്സരങ്ങളിൽ വിജയമുണ്ടായി. 7 കളി സമനിലയിൽ പിരിഞ്ഞു. അവസാനമായി നടന്ന 5 കളിയിൽ 2 ഫ്രാൻസും 3 സ്പെയിനും നേടി. 2024 യൂറോപ്പ് കപ്പ് സെമിയിൽ യമാലിന്റെ സ്പെയിൻ എംബാപ്പയുടെ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചത്. പിറ്റേ വർഷം യുവേഫ നാഷൻസ് ലീഗ് സെമിയിൽ സ്പെയിൻ 5-4 ജയം ആവർത്തിച്ചു. സെമി ഫൈനലിനെ കുറിച്ച് ഫ്രഞ്ച് കോച്ച് ദിദിയർ ദംഷാംസ് പ്രതികരിച്ചത് ഇങ്ങനെ: സ്പെയിനിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നാഷണൽ ലീഗ് സെമി ഫൈനലിൽ ഞങ്ങൾ അവരെ നേരിട്ടിരുന്നു. ലോകകപ്പിന് മുൻപ് ഞങ്ങളായിരുന്നു കിരീട ഫേവറിറ്റുകൾ. ഇപ്പോൾ സ്പെയിനാണ്. നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനോട് തോറ്റെങ്കിലും മറ്റെല്ലാം നേടിയതിനാൽ സ്പെയിനിന് സമ്മർദ്ദം കൂടുന്നുണ്ട്. എന്തായാലും അവർ ഏറെ മികച്ച ടീമാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് ഇതെന്നായിരുന്നു സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ പ്രതികരണം. അസാധാരണ മികവുള്ള ടീമാണ് ഫ്രാൻസ്, എപ്പോഴും ഫേവറിറ്റുകൾ. ഞങ്ങൾക്കുള്ള പോലെ ഫ്രാൻസിനും ആശങ്കയുണ്ട്. തുടർച്ചയായ യൂറോ 2024, നാഷൻസ് ലീഗ് 2025 എന്നീ 2 മത്സരങ്ങളിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചത് ഓർക്കുക. ആരെയും പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള സംഘമാണ് സ്പെയിനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ലോകകപ്പ് സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടാനിരിക്കെ ഫ്രഞ്ച് ടീമിനെതിരായ മുൻ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വംശീയ പരാമർശം വിവാദത്തിലായി. ടീമിലെ താരങ്ങളുടെ കുടിയേറ്റ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മരിയാനോ റയോയുടെ വാക്കുകൾ. ഫ്രഞ്ചുകാരില്ലാത്ത ഫ്രാൻസ് ടീം എന്നായി ലോകകപ്പ് മത്സരത്തിന് മുമ്പായി ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എഴുതി: 2 ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ ഫൈനലിസ്റ്റുമായ മികച്ച ടീമാണ് ഫ്രാൻസ്. ഈ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് അവരുടെ വരവ്. എന്നാൽ ഒരു ഫ്രഞ്ചുകാരനുമില്ലാത്ത ടീമാണവർ. അദ്ദേഹം തുടർന്നു: 2011 മുതൽ 2018 വരെ സ്പാനിഷ് പ്രധാനമന്ത്രിയായിരുന്ന മരിയാനോയുടെ വംശീയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. എന്നാൽ മരിയാനോയെ നിലവിലെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളി. നിറത്തിനും വംശത്തിനും ജനിച്ച നാടിനും അതീതമായി എല്ലാവരെയും ഒന്നായി കാണുന്ന നാടാണ് സ്പെയിനെന്നും വിദ്വേഷം പടർത്തുന്നവർക്കൊപ്പമല്ല രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറസ് നുനസ്, അറോർ ബെർജ് ഉൾപ്പെടെ പ്രമുഖരും വിമർശനവുമായി രംഗത്ത് വന്നു. ലോകകപ്പിലെ 2 സെമി ഫൈനലിൽ നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതൽ അറ്റ്ലാന്റയിലാണ് മത്സരം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീനയെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യവും അവസാനവുമായി കിരീടം നേടിയത് 60 മുമ്പ്, അതായത് 1966. താൻ ആഗ്രഹിക്കുന്ന ലോക ചാമ്പ്യന്മാരെ കുറിച്ച് മനസ്സ് തുറന്ന് നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലാൻഡ്. ഇംഗ്ലണ്ട് ലോക ചാമ്പ്യന്മാരാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെ തന്റെ സഹതാരങ്ങൾ ആ ടീമിൽ കളിക്കുന്നുണ്ടെന്നും ഹാലാൻഡ് വ്യക്തമാക്കി. ക്ലബ് തലത്തിൽ ഒപ്പമുള്ള താരങ്ങൾ ലോകവേദിയിൽ ജേതാക്കളാകുന്നത് കാണാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും അവരുമായുള്ള ആത്മബന്ധം വളരെ വലുതാണെന്നും താരം കൂട്ടിച്ചേർത്തു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് നോർവേ പുറത്തായത്. ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹാലാൻഡ് 7 നേടി. അതേസമയം അർജന്റീനയ്ക്കെതിരെ വെല്ലുവിളിയുമായി മുൻ ഇംഗ്ലണ്ട് താരം ജോകോൾ രംഗത്തെത്തി. ഇംഗ്ലീഷ് മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തകരുമെന്നാണ് ജോകോൾ പറയുന്നത്. ലയണൽ മെസ്സിയെ ഞങ്ങൾക്ക് ഉറക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങൾ മെസ്സിയെ ഉറക്കുക തന്നെ ചെയ്യും. ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ അർജന്റീന തകരും. ദ റെസ്റ്റ് ഇസ് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ജോകോൾ അവകാശപ്പെട്ടു. ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ പുറത്തായതിന് പിന്നാലെ പുതിയ പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ് ഉറുഗ്വേ. ഇതിഹാസ താരം ഡീഗോ ഫോർലാൻ ആയിരിക്കും അടുത്ത ദൌത്യം. നിലവിൽ അണ്ടർ 20 ടീമിന്റെ പരിശീലകനാണ് ഫോർലാൻ. അടുത്ത മാർച്ച് വരെ സീനിയർ ടീം കോച്ചിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കും. ഫോർലാൻ 2010 ലോകകപ്പിൽ ടീമിനെ സെമിഫൈനൽ വരെയും 2011 കോപ്പ കിരീടത്തിലേക്കും നയിച്ചിരുന്നു. പരിശീലകൻ മാർസലോ BSLക്ക് കീഴിൽ ടീം നിരാശപ്പെടുത്തിയതോടെയാണ് ഫോർലാനെ കൊണ്ടുവന്നത്. ആന്ദ്രെ എസ്കോബാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തി വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കൊളംബിയൻ താരത്തിന് വധഭീഷണി. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിനിടെ ഗോളവസരം നഷ്ടമാക്കിയ മധ്യനിര താരം ജാമിന്റൺ കാമ്പസിനാണ് ആരാധകരുടെ വധഭീഷണി ഉയർന്നത്. ഇതിനു പിന്നാലെ താരം ഒളിവിൽ പോയതായി റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയിൽ നിന്നും താരം നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ലെന്നാണ് സൂചന. വധഭീഷണിയെ കൊളംബിയൻ ഫുട്ബോൾ അസോസിയേഷൻ അപലപിച്ചു. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിന് എതിരെ നടന്ന മത്സരത്തിലാണ് പകരക്കാരനായി ഇറങ്ങിയ ജാമിന്റണ് ഗോളിലേക്ക് സുവർണാവസരം ലഭിച്ചത്. എന്നാൽ കാമ്പാസ് എടുത്ത ഷോട്ട് പോസ്റ്റിൽ നിന്നും മാറി പുറത്തേക്ക് തെറിച്ചു. കളി ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ പുറത്താവുകയായിരുന്നു. 1994 ലോകകപ്പിൽ കൊളംബിയയുടെ തോൽവിക്ക് കാരണക്കാരനെന്ന് പറഞ്ഞ് ആന്ദ്രെ എസ്കോബാറിനെ അക്രമികൾ വെടിവെച്ചു കൊന്നതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കാമ്പാസിനെതിരായ ഭീഷണിയും വാർത്തകളിൽ നിറയുന്നത്.

0: KPM റിയാസ്.
1: മ്യൂസിക് നിക്സ്.

0: മ്യൂസിക് നിക്സ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പോഷകമൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പി എച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ. ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണ് വഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി

0: ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
1: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
0: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസ വളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കണമെന്നുള്ളതാണ് പൊതു ശുപാർശ. എന്നിരുന്നാലും ബോറോൺ അടങ്ങിയ വളങ്ങൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നിജപ്പെടുത്തേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷകമിശ്രിതമായ സമ്പൂർണ്ണ പത്രപോഷണത്തിന് വളരെ അനുയോജ്യമാണ്. ഇതിൽ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ എന്നിവയ്ക്ക് പുറമെ സിങ്ക്, ബോറോൺ, കോപ്പർ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നീ വിളകളിൽ സമ്പൂർണ്ണ പോഷകമിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെ വാഴയ്ക്ക് വേണ്ടി വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മൂലക മിശ്രിതവും പത്രപോഷണത്തിനായി ഉപയോഗിക്കാം. വാഴ നട്ട് 3 മാസത്തിന് ശേഷം 4 ഗ്രാം മിശ്രിതം 400 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
1: ജൈവ കൃഷിയിലും നമുക്ക് പത്രപോഷണ രീതി അനുവർത്തിക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായും ജൈവകൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇത് കൂടാതെ EM ലായനി, മുട്ടശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലി ലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
1: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
1: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്, ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ ഉപയോഗിക്കേണ്ടത്?
0: സമ്പൂർണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ച് നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പത്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയാർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവള പ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകന്

ഉണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

ഇനി കാർഷിക വാർത്തകൾ. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കിവരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-27-25-354, 0477-22-66-084, 0471-23-06-748, ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-71-36-27 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 77-09-01-04-85 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാനവ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ

0: EV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. ഒരു നമ്പർ കൂടിയുണ്ട്, 04872370773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാകും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര, മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളും എല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AIY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷൻസിന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: കോളിവുഡ് ഹിറ്റ്സ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം രാജാറാണി എന്ന ചിത്രത്തിൽ അൽക്ക യാഗ്നിക്, കുമാർ സാനു എന്നിവർ പാടിയത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി അഗ്നിപരീക്ഷ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി കവിതാ കൃഷ്ണമൂർത്തി, സാധന സർഗം, ഉദിത് നാരായൺ എന്നിവർ പാടിയത് ചിത്രം പിഞ്ചാർ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി ആസാദ് എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്.

0: FM പ്രധാന വാർത്തകൾ. അറിവ് നിരന്തരം നവീകരിച്ച് കേരളത്തിന്റെ മുന്നേറ്റത്തിന് വിദ്യാർത്ഥികൾ വഴിവിളക്കാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് 42 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ കാർഷിക രീതികൾ ഈ വർഷം മുതൽ സാർവത്രികമായി നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ്. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന വിവിധത്തിൽ പുറത്തുവന്ന ഓഡിയോ ടേപ്പിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് തരിയാക്കുവാൻ താൽപ്പര്യമുള്ള മില്ലുടമകളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ ജൂലൈ 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിലൂടെ ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപം കൊണ്ട തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് നാളെ സ്ഥാനമേൽക്കും. കണിയാപുരം ചിറയൻകീഴ് റോഡിൽ വരിക്കമുക്ക് ഭാഗത്ത് ഓട നിർമ്മാണം നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 15 വരെ ഈ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറിയിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭ്യമാകും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years of trusted expertise in steel doors.

0: ഗാനകേളി. നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഇന്നത്തെ ഗാനകേളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്, ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഇനി ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത് അനൂപ് മേനോന്റെ വരികൾക്ക് രതീഷ് വേക്കയുടെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: സാങ്കേതിക കാരണം കൊണ്ട് അല്പസമയം ഇടവേള വന്നു. ഇനി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ, ക്ഷമിക്കണം, ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ യേശുദാസും വിജയ് യേശുദാസും അഖില ആനന്ദും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി.

0: സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മയിലാടും കുന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ്.

0: മലപ്പറമ്പ് കോഴിക്കോട്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ഷോപ്പിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
11: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഗാനക്കേളി തുടർന്ന് കേൾക്കാം. സമയം 6:30.
12: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
13: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം

0: ആരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ രണ്ടാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
1: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99%

0: ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി.

വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ഗാനകേളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എം ഡി രാജേന്ദ്രനും ജോൺസനും ഒരുക്കി, പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയത്. ചിത്രം പാർവതി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി ലജ്ജാവതി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുശീലയും പാടിയത്. അൻവർ സുബൈറിന്റെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഇനി വയലർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം പകർന്ന് വിധു പ്രതാപ്, ശ്വേത എന്നിവർ പാടിയത് ചിത്രം പന്തയക്കോഴി.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഗാനകേളി.
1: സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. സംസ്ഥാന സർക്കാർ ജൂലൈ 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിലൂടെ ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപം കൊണ്ട തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിയോസ് നാളെ സ്ഥാനമേൽക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവ് അർപ്പിക്കുന്ന സംഘം വീരമൃത്യുവരിച്ച സൈനികരുടെ പത്നി ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധിമുട്ട്

0: മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3 പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ ആകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2 വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,04,720 ഗ്രാമിന് 13,090 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യവിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമോസ് കടലിടുക്കിലെ കപ്പലാക്രമണം, ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഴവർഗ പോഷക തോട്ട പദ്ധതി കനിപ്പന്തൽ കൃഷിമന്ത്രി ടി സിദ്ദീഖ് വെള്ളിയാഴ്ച കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപ്രതിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപ്രതിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപ്രതിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപ്രതിതയുമായി സംസാരിക്കുന്നത്

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണിയിലെ 8 വയസ്സിൽ ആദ്യമായിട്ട് പാട്ടുപാടി എന്ന് പറയുന്നു, ആ പാട്ടിൽ തുടങ്ങിയാലോ.
1: റായ്പൂർ AIR ഞാൻ ബാലകലാകാരായിട്ടാണ് ജോയിൻ ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് നമ്മുടെ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിയാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്ന് പാടിയത് ഒരു പാട്ട് ഇതുവരെ സൂക്ഷിച്ച് റായ്പൂർ AIR വെച്ചിട്ടുണ്ട്.

0: ബന്ദൂക് ചലാഹൂ.
1: സംഗീതത്തിന് ഭാഷയില്ല എന്നാണ് പറയാറ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് 29 വർഷം മുൻപ് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
2: ഹസ്ബൻഡ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെയാണ് ജോയിൻ ചെയ്ത് ആസ് എ സയന്റിസ്റ്റ്. എന്റെ ആക്ച്വലി സബ്ജക്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ദാറ്റ് വാസ് കോമേഴ്സ്. സി എ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പാസ്സായി ശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടൊരു ലാംഗ്വേജ് ഇഷ്യൂ ആയിരുന്നു, പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു പാരലലി രണ്ട് പ്രൊഫഷൻ ആയിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം, പിന്നെ പ്രൊഫഷണലി പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം.
1: ആ സമയത്ത് തന്നെ കുറേ സ്റ്റേജുകളൊക്കെ.
2: അതെ അതെ അതെ, എനിക്ക് ബിക്കോസ് ഞാൻ ഈ 8-9 ഇയേഴ്സ് വയസ്സ് മുതലാണ് തുടങ്ങിയത്, അപ്പോൾ ഓൾറെഡി പ്രൊഫഷണലി റെക്കോർഡിങ്സും പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ബ്ലാങ്ക്നെസ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നും ഇല്ല, എന്താണ് ചെയ്യാനുള്ളത്, മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല, കാരണം ഭാഷ അത്ര ഒരു ഐഡിയ ഇല്ലാത്ത സമയമായതുകൊണ്ട്. ഹിന്ദുസ്ഥാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുമോ, അങ്ങനെ പോലത്തെ ഒരു പിടിയില്ലായിരുന്നു.
1: ഒരു തരത്തിലും കണക്ഷൻ കിട്ടാത്ത പോലെ.
2: ഞാൻ ആ സമയമാണ് മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഗ്രാജുവേഷൻ പാരലലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സംഗീതത്തിന് മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തു. അതിന് ഒരു ടോപ്പറായി. ടോപ്പറായ ശേഷം നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, അവരെ കൂടെ പരിചയമായത് ശേഷമാണ് ഞാൻ പെർഫോമൻസ് ആണ് തുടങ്ങിയത്.

0: 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസ് ഒക്കെ കേട്ട ശേഷം, പേപ്പറിന് കുറേ റിവ്യൂ ഒക്കെ വന്ന ശേഷമാണ് ആളുകൾ സംസാരിക്കാനെ തുടങ്ങി വെതർ പഠിപ്പിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്ര ആഗ്രഹമില്ലായിരുന്നു. കൊച്ചു വയസ്സായിരുന്നു, പെർഫോമൻസ് ആണോ കൂടുതൽ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക് എത്ര പഠിച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടിന്യൂ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു 1-2 കുട്ടികൾ വെച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2002 ഓൺവേർഡ്സ്
1: ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് അത്രയും പരിചയമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നോ പെർഫോമൻസ്?
0: അതെ അതെ.
1: ആ വേദികളിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം?
0: ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള, മ്യൂസിക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് നല്ല കറക്റ്റ് ശ്രുതി താളം ഉണ്ടെങ്കിൽ, ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ, എല്ലാവരൊക്കെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോവും, നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം, കൊച്ചു വയസ്സ് സമയം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കർണാടക റായ്പൂരിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കുറച്ച് രാഗാസിന്റെ പേരൊക്കെ നമുക്ക് പാരലലി അറിയാം. ആരെങ്കിലും യമൻ രാഗ് പറഞ്ഞ അതിനെ ഇക്വലന്റ് കല്യാണിയാണ്. ഞാൻ എനിക്ക് പ്രസന്റേഷന്റെ സ്റ്റൈൽ മാറ്റി എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ആ വരി ഞാൻ പാടുന്നത് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത് അങ്ങനെയാണ് പ്രോഗ്രാംസ് തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഒരു കണക്ഷൻ നന്നായിട്ട് വരാനേ തുടങ്ങി. ഒരു നല്ല സംഗീതം ഉണ്ടെങ്കിൽ എല്ലാ മ്യൂസിഷ്യൻ അത് സപ്പോർട്ട് ചെയ്യും.
1: ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും?
0: ഒരു മ്യൂസിഷ്യന് ഇങ്ങനെ ചോദിച്ചാൽ ദേർ ഇസ് നോ ഡിഫറൻസ്. ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ഗമക പാടാനൊരു ഡിഫറൻസ് ഉണ്ട്, വോയിസ് പ്രൊജക്ഷനൊരു ഡിഫറൻസ് ഉണ്ട്, പഠിപ്പിക്കാൻ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പഠിപ്പിക്കാൻ രീതി ഡിഫറെൻ്റ് ആയിട്ട് വരണത് കാരണം എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ വോയിസ് ഗമക വേറാണ്. മൊത്തം ഒരു പ്രൊജക്ഷൻ വോയിസ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഗമക പാടാൻ രീതി, അത് ടോട്ടൽ ഒരു വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക്. ബാക്കി രാഗങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കമ്പറേറ്റീവ് രാഗ നമുക്ക് എന്തായാലും കിട്ടും. ചെറുതായിട്ട് ഒരു വ്യത്യാസം കാണും താളത്തിൽ തന്നെ. കർണാട്ടിക് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മ്യൂസിക്കിന് ബേസ് സ്ട്രക്ചറാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു പെർഷ്യൻ ഇൻഫ്ലുവൻസ് ആയത് ശേഷമാണ് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു മാറ്റം വന്നത്. അപ്പോൾ എല്ലാ മ്യൂസിക് സിസ്റ്റമില് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിലെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുറേ കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിന് നല്ലതാണ്, പക്ഷേ താളം നോക്കിയാൽ കണക്ക് നോക്കിയാൽ അത് കർണാട്ടിക് നമുക്ക് രണ്ടിലും ഉണ്ട്, പക്ഷേ അതിനെ രീതി വേറെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ മെലഡിയസ് ആണ് തോന്നും, ഭാവങ്ങൾ കൂടുതലാണ് തോന്നും. പക്ഷേ കർണാട്ടിക് ക്ലാസിക്കൽ നല്ല ഒരു കട്ടി ഒരു യൂസ് ആണ് ഗമക്കായൊക്കെ.
1: കർണാടക സംഗീതം ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ അവാർഡ് ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കൊച്ചു വയസ്സ് മുതൽ. പക്ഷെ പിന്നെ ആ ലെവലിൽ പഠിപ്പിക്കാനേ ഉള്ളത് ടീച്ചേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയില്ല. ഒരു ആഗ്രഹം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പഠിപ്പിക്കുന്ന സാറ് വീണ സാറായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഇതിന് കൂടുതൽ ഗമക്ക സ്റ്റൈലേക്ക് വോയിസിന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പിന്നെ സ്റ്റോപ്പ് ആയത്. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ അച്ഛൻ പാസ്ഡ് അവേ. പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനേ കൊണ്ടുവരാനേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അങ്ങനെയാണ് അത് വിട്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിലേ ഉണ്ടായിരുന്നു, സൗത്ത് നിന്നാണ് ലൈഫ് പോകാനുള്ളത്. അതാണ് സംടൈംസ് കൊച്ചു വയസ്സിലാണ് ഈ കർണാട്ടിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്.
1: അവിടെ അങ്ങനെ കർണാടക സംഗീതം പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു?
0: ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കുറേ പേര് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകുന്നുണ്ട്.
1: നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
0: ഓക്കെ, ദി രാഗ് ഭാഗ്യശ്രീ ആണ്.

0: പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് രണ്ട് കുട്ടികൾ വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ പഠിപ്പിക്കുന്ന അനുഭവം?
1: ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, സ്പെഷ്യലി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് മലയാളം എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് ഹിന്ദി, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദി പ്രൊനൗൺസേഷൻ കുറച്ച് ശരിയാവും, കുറച്ച് ശരിയാവത്തില്ല. പിന്നെ ഹിന്ദി കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദി, ബ്രജഭാഷ, അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ, ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി കോമ്പോസിഷൻസൊക്കെ. ഒരു ലൈനിൽ ഒരു വേർഡിനെ മീനിങ് പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് ഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ മൂത്ത മൂന്ന് ആ സമയം 2 വയസ്സായിരുന്നു. അവനെ തന്നെ ഒരു മലയാളം മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടീനെ കൂടെ തന്നെ, പിന്നെ ആ സ്റ്റുഡൻറ്റും, എങ്ങനെയാണ് ഒരു വേർഡ് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് എന്താണ്, മലയാളം എന്താണ്, ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് വിതിൻ 1 വീക്ക് 1, 2, 3, 4 നമ്പേഴ്സാണ് പഠിച്ചത്. കാരണം ഏതെങ്കിലും മേടിക്കാൻ പോയാൽ അതിനൊരു പൈസ പറയുന്ന സമയം ഇല്ലെങ്കിൽ എത്ര വേണം പറയാൻ, 1 വേണം 2 വേണം, അങ്ങനെ നമ്പർ വെച്ചാണ് ഫസ്റ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമുക്കകത്ത് ഉണ്ടെങ്കിൽ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയും 200% പോസിറ്റീവ് എനർജി വേണം അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നോർത്ത് ഇന്ത്യനെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം വേറെയാണ്, എല്ലാനെ ട്രാൻസ്ലേഷൻ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആ സമയം ഒരു ഭാഷനെ, ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു വേർഡ് മനസ്സിലാക്കാൻ, ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഗുരുകൃപ ആയിരുന്നു, എൻ്റെ പേരൻസിനെ ഒരു അനുഗ്രഹം പറയാൻ. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ലാംഗ്വേജ് വാസ് ദ മെയിൻ ഇഷ്യൂ. ശ്രുതി നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം, ഐ തിങ്ക് വിതിൻ 6 മന്ത്സ് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, എൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസിന് ഭയങ്കര ആഗ്രഹം, ടീച്ചർ മലയാളം സ്വന്തം സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ്, പക്ഷെ ടീച്ചർ ഹിന്ദി സംസാരിക്കണം, നമ്മുടെ മക്കൾ ഹിന്ദി മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി
0: പോലെയാണ്.
1: ആ പോസിറ്റീവ് എനർജി വെച്ചാണ് കുട്ടികൾ തന്നെ ഹിന്ദി മനസ്സിലാക്കി, ഞാൻ തന്നെ മലയാളം എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നത്. ഈ എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്.
0: പഠിപ്പിക്കാൻ എന്നുള്ളതല്ലാതെ മലയാളം സാധാരണയായിട്ട് പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്, അങ്ങനെ തോന്നിയിരുന്നോ?
1: തോന്നി. ഉച്ചാരണം നമ്മുടെ ചെയ്യുന്നത് അതാണ് ഒരു മെയിൻ കാരണമാണ്. ബാക്കി എനിക്ക് മനസ്സിലാക്കാനേ ഇല്ലെങ്കിൽ ഒരു പോയിട്രി ലാംഗ്വേജ് നമ്മുടെ പറയൂലേ മലയാളത്തിൽ, ഒരു കാവ്യ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കാനേ എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ബേസിക് സംസ്കൃത് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് 10th class വരെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഒരു 4 വാക്ക് നമ്മൾ സംസാരിച്ച അറ്റ്ലീസ്റ്റ് 6 to 7 words വിൽ ബി സംസ്കൃത്. അതിന് പ്രൊനൗൺസേഷൻ മാറ്റമുണ്ട്. ഈ സംസ്കൃത് ആണ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ലൈക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് വിതിൻ 6 മന്ത്സ്. പിന്നെ സംസാരിക്കാൻ കുറച്ച് സമയമെടുത്തു, കാരണം അത്ര പ്രാക്ടീസ് ഇല്ലാത്ത. സ്ലോലി പ്രോഗ്രാമിന് പോയ എല്ലാ ആർട്ടിസ്റ്റ് ഡയറക്ടർ കൂടെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ ശരിയായി.
0: മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളും പഠിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ?
1: വീട്ടില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ബംഗ്ല ഭാഷ സംസാരിക്കും. വീട്ടില് ഹിന്ദിയും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളം ഇല്ല. വീട്ടില് പുറത്തു പോയാൽ നമുക്ക് ഏത് ഭാഷ ആവശ്യം അതാണ് സംസാരിക്കും. മലയാളത്തില് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് മക്കളിനെ കൂടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചിലപ്പം ആ വാക്ക് എനിക്ക് അറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ പ്രൊനൗൺസേഷൻ തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറക്റ്റ് ചെയ്യും. കാരണം അവര് എഴുതാനെ വായിക്കാനേ എല്ലാം പഠിച്ചിട്ടുണ്ട്.
0: ഈ ബംഗ്ല, ഛത്തീസ്ഗഡി, ഈ രണ്ട് ഭാഷകളും അറിയാം, ഹിന്ദിയും അറിയാം, ഇത് മൂന്നും തമ്മിൽ നല്ല സാമ്യമുണ്ടോ?
1: ഹിന്ദി, ബംഗ്ല ആൻഡ് ഛത്തീസ്ഗഡി വേർഡ്സ് കുറെ സിമിലർ ഉണ്ട്. ഛത്തീസ്ഗഡി ആക്ച്വലി ഭാഷ ഇല്ല, അത് ബോലിയാണ്, ലിപി ഇല്ല. ബംഗ്ല അഗെയിൻ ബേസ്ഡ് ഇസ് സംസ്കൃത്. വേർഡ്സിനെ ക്രിയ മാത്രമാണ് മാറുന്നത്, ബാക്കി കുറെ വേർഡ്സ് സിമിലർ ആണ്. പ്രൊനൗൺസേഷൻ മാറിപ്പോ. അഭ്രദിത എന്റെ പേരാണ്. ബംഗ്ലാന്ന് സംസാരിക്കുമ്പോഴേ അഭ്രദിത.
0: നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞു, കർണാടക സംഗീതം പറഞ്ഞു, ഇത് രണ്ടും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു തരത്തിലുള്ള പാട്ടുകളും ആസ്വദിക്കാറുണ്ടോ?
1: ഫിലിം മ്യൂസിക് ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട്, നന്നായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പാട്ടിനെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ജനറേഷന് കൂടെ നമുക്ക് പോവില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മാറി. ജനറേഷൻ കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആഗ്രഹങ്ങൾ അതിനെ മെർജ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പോയാൽ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് ഒരു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് മൈ മെയിൻ മോട്ടോ. സോ ഐ ഓൾവേസ് ട്രൈ ചെയ്യും സ്റ്റുഡൻസിന് ഐഡിയാസ് എന്താണ്, അവർക്ക് ഐഡിയാസ് വെച്ചിട്ട് ട്രഡീഷണലിനെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് വോയിസ് പ്രൊജക്ഷൻ

0: എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എല്ലാം ശ്രദ്ധിക്കും. എനിക്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും പാട്ട് പാടാൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചോദിക്കും ഇതിനെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റേൺ ഞാൻ കേൾക്കും. എനിക്ക് ഓപ്പറ മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഓപ്പറ മ്യൂസിക്കിന് ഉള്ളത് വിബ്രാറ്റോ. ആ വിബ്രാറ്റോ ഹിന്ദുസ്ഥാനി ഗമക വളരെ സിമിലറാണ്. എനിക്ക് പുറത്തുള്ളത് കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോണുണ്ട് എല്ലാ വർഷം. അതിനെ രണ്ട് മൂന്ന് പേര് ഓപ്പറ സിംഗേഴ്സ് ആയിരുന്നു. അവര് ഇവിടെ വന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയം അവർക്ക് ഗമക പാടാൻ വളരെ ഈസി ആയിരുന്നു. നിരഗരസ ഈ ഗമുക്ക ഹിന്ദുസ്ഥാനി ഒരു പാറ്റേൺ ആണ്. ഇത് അവർ പെട്ടെന്ന് അത് പാടും. ജാസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കോഡ് പ്രൊഡക്ഷൻ. എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ റെക്കോർഡിങ്ങിന് ഓട്ടോമാറ്റിക് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാൻ, ഡെഫിനറ്റ്ലി ഞാൻ അതന്നെ നോ പറയും. ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റിവിറ്റി.
1: ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അഭ്രദിത ബാനർജിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണമലരുകൾ. ആദ്യം പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: വിച്ചുതിരുമലയുടെ വരികൾക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം, പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത് ചിത്രം സംഘർഷം.

der Mond beim Nächsten.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഇനി പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ഗംഗൈ അമരൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഇനി ശീല എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത് ഏറ്റുമറിന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും സംഘവും പാടിയത്. ചിത്രം സുരഭിയാമങ്ങൾ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ചിത്രം മുന്നേറ്റം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പൂച്ച സന്യാസി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് പി ശൈലജയും പാടിയത് പൂച്ചൽ ഖാദറിന്റെ വരികൾ.

0: സഖലി ഹൃദയം പകരും.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്വേഴ്സ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജസേനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം സൗന്ദര്യ പിണക്കം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഇനി സംഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് സത്യന്തിക്കാടിന്റെ വരികൾക്ക് വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് ന്യൂസ് അറ്റ് 9. ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: ഒരു തെരുവിന്റെ കഥ.
1: ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഒരു കാലത്ത് കോഴിക്കോടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമെന്നോണം ഈ നഗരത്തിൽ സജീവമായിരുന്നു. മൂന്നാലിങ്കൽ ഭാഗത്താണ് അവർ കൂടുതലായി താമസിച്ചിരുന്നത്. 1946 മുതൽ മൂന്നാലിങ്കൽ പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ ബേക്കറി പ്രധാനമായും ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ ഈ സമൂഹത്തിന്റെ പ്രിയ വിഭവങ്ങൾ കൂടിയായിരുന്നു. കാലം മാറി സമൂഹ ചിത്രം മറ്റൊന്നായപ്പോഴും ലക്കി സ്റ്റാറിന്റെ തനിമ ഇന്നും ചോരാതെ നിൽക്കുന്നു. അതിന്റെ ഉടമ ധനേഷിന്റെ തൊഴിൽ സമർപ്പണവും. ഇന്നീ പരിപാടിയിൽ അദ്ദേഹം തന്റെ ഓർമ്മകളിലൂടെ ഒരു മടക്കയാത്ര നടത്തുകയാണ്.
2: കണ്ണൂരിലൊരു ബേക്കറിയിലെ ജോലിയായിരുന്നു. അവിടുന്ന് അച്ഛൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ലക്കി സ്റ്റാർ തുടങ്ങി. 46 ഒരു ഡിസംബർ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മൂന്നാലിങ്കിൽ ബേക്കറി ഇല്ല, ശങ്കേഴ്സ് ബേക്കറി മറ്റേ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ ബാങ്ക് റോഡിലുള്ള ഡിലക്ട, പിന്നെ കുറച്ച് അപ്പുറത്ത് കണ്ടിരുന്നു പൂർണിമ ബേക്കറി. അങ്ങനെ രണ്ടെണ്ണം അവിടെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോപ്പ് ഷോ ഒക്കെ അല്ല വേണ്ടത്, സാധനം നല്ല കൊടുക്കുക. അപ്പം ലൈറ്റും വെളിച്ചതും ഒന്നും വേണ്ട, അന്നതരം ആൾക്കാർ വരും. അതാണ് അച്ഛൻ്റെ ഒരു വാക്ക്. അപ്പോൾ അത് അതേപോലെ തന്നെ കൊണ്ടിടക്കുക. കേക്കാണ് കാര്യമായിട്ടുള്ള പ്ലം കേക്ക്, പണ്ടേ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ റെസിപ്പി ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. അതത് തന്നെ. ഞാൻ സ്കൂൾ വിടുമ്പോഴൊക്കെ ഒന്ന് വരും, ചില സഹായിക്കും. പിന്നെ സ്ഥിരമായത് കയറ്റി ശേഷമാണ്. ഇത് പട്ടേൽ ബി ഡി ലീവ്സിൻ്റെ ഗുജറാത്തുകാരാണ്. ആ സ്ഥലമൊക്കെ ഒരാളാണ്. ഉടമസ്ഥൻ മെച്ചുണ്ട്. ബാക്കിയുള്ളവരെ ഫാമിലി കംപ്ലീറ്റ് യു എസിലാണ്. അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. അത് രണ്ട് കൊല്ലം കുടുംബമൊക്കെ അയച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓർക്കൊരു ഓർമ്മയില്ലാത്ത സംഭവമാണ്. ഇപ്പം നാലാം ഗേറ്റിൻ്റെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ മൂന്നാലിങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ സിൽക്ക് സ്ട്രീറ്റായി. പിന്നെ വെള്ളയിൽ ആ ടേണിങ് വരെ ഉള്ളൂ. അവിടെയൊക്കെ ഇവരാണ് അധികം ഉണ്ടാകുക. ആംഗ്ലോ ഇന്ത്യൻ ഫുള്ളായിട്ട് ലൈൻ വീടുകൾ പറയേണ്ടി. നമ്മൾ വീടിൻ്റെ ഷോപ്പിന് നേരെ മുമ്പിൽ ഫ്ലാറ്റില്ലപ്പോൾ അതൊരു വീടായിരുന്നു. അവിടെയാണ് ക്രിസ്മസിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുക. ഇവരെ ബന്ധങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഇവരെ ക്രിസ്മസ് ആകുമ്പോഴുള്ള പാർട്ടി, പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ടീച്ചേഴ്സ്, ഈ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് അധികം ഇവർ തന്നെയാണ്. ഒക്കെ അന്ന് അക്കൗണ്ടാണ്, ടീച്ചേഴ്സിൻ്റെ ഒക്കെ മാസത്തിൽ ഇവരെല്ലാം അക്കൗണ്ട് ഇനിയെന്ന്. 30-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ ക്ലിയർ ആക്കും. അത് കോയിൻസ് വരെ തരും. അത്രയും കറക്റ്റാണ്. ബുക്കിൽ ഓരോന്നെ ചെയ്യുക. അച്ഛൻ്റെ ഓർഡർ അവരെ കൊണ്ട് തന്നെ ഇരിക്കണമെന്ന്. സംശയം ഉണ്ടാവില്ലല്ലോ പിന്നീട്. അങ്ങനെ കുറച്ച് ആളെപ്പുള്ളൂ. അധികം ബാംഗ്ലൂർ, ഓസ്ട്രേലിയ, അവിടെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ വർക്കും താമസമൊക്കെ. ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുള്ളൂ. ആ ജയന്തിനാറിൽ കുറച്ച് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ, അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നമ്മളെ പീഡിയ കയറാൻ തെറ്റൊന്നും ഉണ്ടാവില്ല. ഫുൾ ഞങ്ങൾ ഈ നവംബറും കൊണ്ട് ആയിക്കഴിഞ്ഞാൽ അവരുടെ ക്രിസ്മസ് പൂരായി. പിന്നെ ഇവരെല്ലാം കേക്ക് ബേക്കിങ്ങിന് കൊണ്ടുവരിക. അന്ന് ഇവർ വാങ്ങൂല, ഇവരുണ്ടാക്കിയിട്ട് ബേക്കിങ്ങിന് കൊണ്ടുവരിക. ഞങ്ങളടുത്ത് ഒരുപാട് കേക്ക് ബേക്ക് ചെയ്യാണ്ടോ ആ സമയത്തൊക്കെ. ഈ നവംബർ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് മെയിനായിട്ടുള്ള ക്രിസ്മസിൻ്റെ വർക്ക്. ഇപ്പം മോൾഡ് പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും. ഇപ്പോൾ ഓരോന്നെ മോൾഡ് വാങ്ങിക്കുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ കാര്യപ്പെട്ട ഒരു വർക്ക്. സാധാരണ ബേക്കറിയിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് മുമ്പ് ചെയ്യുന്നത്. ബാർലി ബിസ്ക്കറ്റ്, ഇപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ട്. സൂപ്പ് സ്റ്റിക്ക്, കുള്ളി ബിസ്ക്കറ്റ് പണ്ടത്തെ. പിന്നെ തേങ്ങേൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ചക്കറബോൾ എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ പ്ലം കേക്ക്, പണ്ടത്തെ സ്പോഞ്ച് കേക്ക്, പൂവുള്ള അതൊക്കെയാണ് ഇവിടെ തിരഞ്ഞു വരുന്ന സാധനങ്ങൾ. ബാക്കിയുള്ളവർത്തിലൊന്നും ഇത് കിട്ടില്ല. ആ സൂപ്പ് സ്റ്റിക്കൊന്നും എവിടെ ഇല്ലെന്ന് തോന്നുന്നു. കാരി ബിസ്ക്കറ്റ് എന്നൊരു സാധനമുണ്ട്, പഫ്സിൻ്റെ അതേമത്തിൽ ലെയറുള്ള സോൾട്ടി ബിസ്ക്കറ്റ്, കാരി എന്നതിന് പറയും. അതും ഉണ്ടാക്കുന്നുണ്ട്. പാവ മെയിനായിട്ട് ഇപ്പം കാര്യമായിട്ടുള്ളത് പാവ. ഇവിടെ ഒരുവിധം ഹോട്ടലുകാരും ഉണ്ടുണ്ട്, പിന്നെ ഗുജറാത്തികൾ. പിന്നെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, കാണുമ്പോൾ എന്താണെന്ന് വയ്ക്കാന്നല്ലാതെ. പാവ് ഭാജി ഉണ്ടാക്കും, വടാപ്പാവ് ഉണ്ടാക്കും. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പോണ്ട. ഇവരെ ചട്നിയാണ് അതിൻ്റെ ടേസ്റ്റ്. രണ്ട് വിധം ചട്നിയിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസമാണ്. പാവ് ഭാജി ആണെങ്കിൽ ഭാജിയും പാവ് മാത്രം. ഈ വടാപ്പാവിനാണ് ഇത്തരം സാധനങ്ങളൊക്കെ വരുന്നത്. ഞാൻ ചിലപ്പോൾ ഫ്ലാറ്റിലാരും കൊണ്ടുപോകുമ്പോൾ ഒരു ഉണ്ടാക്കി കൊണ്ടുതരും ഒരു പാവ്. അന്ന് ഇവിടെ നമ്മൾ ഇവിടെ ബ്രെഡ് മാത്രം ഉണ്ടാക്കുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് കമ്പനി ബ്രെഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനൊന്നും ഇല്ലെന്ന് അച്ഛൻ പറയുന്നേക്കുന്നേ. നോടൻ ബ്രെഡും കിഡ്സൺ ബ്രെഡൊന്നും ഇല്ലാത്ത സമയത്ത് ബ്രെഡ് ഉണ്ടാക്കിയ സ്ഥലം അത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അന്ന് ഇവിടുന്ന് തന്നെ കൊണ്ടുപോകല്. പിന്നെ ബോർഡിങ്ങുള്ള സ്കൂളിലേക്ക് ഇവിടെ ഒരുവിധം സ്കൂളിലൊക്കെ ബ്രെഡ് കൊടുത്തിനി ഞങ്ങൾ. എസ് സിയിൽ സെൻറ്റ് മൈക്കിൾസ് ഇല്ലേ, അത് വരെ കൊണ്ടുപോയിട്ടുണ്ട് സൈക്കിൾ മേലെ പോവുക. ആദ്യം 25-ാം തീയതി 30-ാം തീയതി ഉണ്ടാവും. ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ. അപ്പോൾ ആ വർക്ക് മാത്രം മതിയെ ഞങ്ങൾക്കന്ന്.

0: കൗണ്ടർ സൈഡിൽ നോക്കലില്ല, അതിനുണ്ടാവും സംഖ്യ ഉണ്ടാവും. നാലഞ്ച് സ്കൂളിൽ ഇവിടെ അത് അച്ഛൻ്റെ ഏട്ടനുണ്ട് കുറ്റിച്ചറ കൃഷ്ണ ബേക്കർ, അത് അച്ഛൻ്റെ ഏട്ടനെയാ. ഇതാണ് ഫസ്റ്റ് തുടങ്ങി ലക്കി സ്റ്റാർ, അതിൻ്റെ ശേഷമാണ് അവിടെ തുടങ്ങിയത്. ഒരു ദിവസം തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8 ആകുമ്പോൾ ഷോപ്പ് തുടങ്ങി, ഞാൻ തന്നെയാണ് തുടങ്ങുക. പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പാവിൻ്റെ മെഷീൻ ഷർട്ടാക്കുക, അതൊരു 20 മിനിറ്റ്, ഒരു 20-25 കിലോ മൈദ, 20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മിക്സിങ് കഴിഞ്ഞ്. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് അതിന് എനിക്കല്ല മാവിന്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെഡ്, പാവ്, ക്രീം ബണ്ണ് അത്ര സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അതിൻ്റെ ലെവലിൽ അത് വരും. പിന്നെ ബേക്കിങ്, അപ്പോൾ കൂടുതൽ ഓർമ്മ എന്ന് പറയും, കൂടുന്നാണ് അതിൻ്റെ അധികം, അപ്പോൾ കൂടുന്നാണ് പറയാം. ഇപ്പം ഓർമ്മയൊക്കെ പോയല്ലോ, ഇപ്പം ഗ്യാസല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 9 മിനിറ്റ് മുമ്പ് ഓൺ ചെയ്താൽ മതി. മറ്റേതാകുമ്പം ചേർത്ത കത്തി തീർന്ന് എല്ലാ സ്ഥലത്തും ഒരേ മറ്റേ ചൂടൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് വരണം. ഇപ്പോൾ അപ്പണിക്കൊക്കെ ഉറവുണ്ട്, പക്ഷേ ആ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അത് കാണൽ ചൂടാക്കി വരുന്നതല്ലേ, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതറിയുന്നില്ല ടേസ്റ്റ്. അന്ന് ഇത് സാധനമൊക്കെ ആകുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലുണ്ടാവും എന്നറിയും ഈ ബേക്കിങ് അറിയുമ്പോൾ. പിന്നെ ഈ ചൂടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ബാക്കിൽ ചൂട് കുറഞ്ഞ സാധനങ്ങളുണ്ടാവും, ചൂട് കൂടുതൽ വേണം. കപ്പ് കേക്കിനൊക്കെ നല്ല ചൂട് വേണം, ബ്രെഡിനെക്കാട്ടും കൂടുതൽ ചൂട് വേണം. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചെയ്തു. പിന്നീടാണ് ലൈറ്റായിട്ടുള്ള ചൂട് ഉണ്ട്, ടീ ബിസ്ക്കറ്റ് പറഞ്ഞ സാധനമില്ലേ, അതൊക്കെ ചെറിയ ചൂടാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ അതിലേക്ക് പോകും. അങ്ങനെ ഒരു 4-5 മണി വരെ വർക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് 9 മണി വരെ ഉണ്ടാവും. സാധനത്തിൻ്റെ ക്വാളിറ്റി, നമ്മളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് പല വിധമുണ്ട്, അത് നോക്കി വാങ്ങുക. നമ്മളുണ്ടാക്കണേ എന്തായാലും മാറില്ല, അതിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ ഇത് മാറുക. വില കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഹോൾസെയിൽ കൊടുക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ഓരൊക്കെ വാങ്ങുന്ന സാധനം വേറെ തന്നെയാണ്. അപ്പം നമുക്ക് ആ വിലക്കിട്ട് കൊടുക്കാനും പറ്റില്ല. ഈ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതാണ് വിലയാകുമ്പോൾ പ്രശ്നം വരുന്നത്. അതറിയുന്നവർക്ക് അറിയും. അങ്ങനെ മുക്കത്തുനിന്ന് ഒരാൾ പ്ലം കേക്ക് നേരിലുണ്ട്, ഇനി ഏതോ കോളേജിലെ പ്രിൻസിപ്പൽ ആളാണ്, അച്ഛനോടൊപ്പം വരുന്നയാ. അങ്ങനെ അയാൾ മക്കളെ പറഞ്ഞയച്ചിൻ്റെ ഒരു ദിവസം. പിന്നെ അവർക്ക് അറിയില്ല അയാളെ ഷോപ്പ് നിന്ന്. മൂന്നാലെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം ഞാൻ പറയും, മൂന്നാലും ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് പറഞ്ഞു. വാങ്ങിയപ്പം തന്നെ പറഞ്ഞു ഇത് തന്നെയാണ്. പീസ് ഒന്ന് കഴിച്ചപ്പം ആ കേക്ക് എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്, ചിലപ്പോൾ എനിക്കെന്നെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പ്ലം കേക്കിൻ്റെ കാര്യം പറയുന്ന ചില ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴേ ശരിക്കുള്ള കേക്കിന് ടേസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ചൂടുള്ളതുണ്ടോയെന്ന് വെച്ചിട്ടാണ് വരിക, ഉണ്ടെങ്കിലും കൊടുക്കില്ല, എന്നിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഒന്നില്ല നാളെ നേരം നാളെ വരും. അങ്ങനത്തെ കുറച്ച് കസ്റ്റംസ് ഉണ്ട് നമുക്ക്. അടുത്ത ഷോപ്പുകളൊക്കെ പൊളിക്കുക, നമ്മളെ അടുത്ത ഷോപ്പ് മുതൽ സുന്ദര ഫാർമസി വരെ പഴയ ഷോപ്പുകളൊക്കെ പോവുക. പിന്നെ ഇനിയിപ്പോൾ പുതിയ ഒന്നും നേരെ മുമ്പിലതാ ഹോട്ടല് ഹണി കേക്ക് അങ്ങനെ ഒരു പുതിയത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ റോഡ് വൈൻഡിങ് വന്നാലും ഞങ്ങളെ ഫ്രണ്ടും പോവും, അതുവരെ അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഷോപ്പുകളില്ലല്ലോ അവിടെ ഏരിയയിൽ, കുറവാണ്. ഇപ്പോൾ 14 മുറിയപ്പോൾ പോകണത്. തിരക്കുള്ള സമയം ഉണ്ടായിരുന്നു ഒരു 10-25 കൊല്ലം മുമ്പേ, ഈ പറഞ്ഞ മതി ആംഗ്ലോ ഇന്ത്യൻ ടീമുള്ളപ്പോൾ നല്ല ബിസിനസ്സും തിരക്കായിരുന്നു. റോട്ടുമിലൊക്കെ പറഞ്ഞ പോലെ SMCIT പോലെ ഉണ്ടായിരുന്നു അന്ന്. ആദ്യമൊക്കെ ഞാൻ അച്ഛനൊക്കെ കൂട്ടുമ്പോൾ 12 മണി 1 മണിയാവും. മോൻ പഠിക്കുകയാണ്, പക്ഷെ അവന് ഒന്ന് വന്നു നോക്കാൻ വരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനങ്ങനെ നിർബന്ധിക്കില്ല, കാരണം രാവിലെ മുതൽ 8:30 മുതൽ അത്ര 9 മണി വരെ എട്ടിട്ട മാതിരി നിൽക്കണം, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടില്ല. പിന്നെ അവർക്ക് താല്പര്യമില്ല, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങോട്ട് ആക്കാൻ. അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനെ സഹായിച്ച് സഹായിച്ച് സഹായിച്ച് പിന്നെ അങ്ങനെയായി. അത് ഒരു തെറ്റായിട്ടൊന്നും തോന്നില്ല കേട്ടോ, പക്ഷെ നമ്മളിത്രയും കാലം ജീവിച്ചില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ.
1: ലക്കി സ്റ്റാർ ബേക്കറി ഉടമ ധനേഷാണ് ഇന്ന് ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സ്നേഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് യൂസുഫലി കേച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇനി ദേശാടനം എന്ന ചിത്രത്തിൽ ദീപാങ്കുരൻ, മഞ്ജു മേനോൻ എന്നിവർ പാടിയത്. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഇനി രസം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോബ് കുര്യന്റെ സംഗീതം.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി ആറാം തമ്പുരൻ എന്ന ചിത്രത്തിൽ

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ ഉൾപ്പെടെ 3 സഞ്ചാരികളുമായി കസാഖിസ്ഥാനിൽ നിന്ന് സോയൂസ് MS-29 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ്മേ ജേക്കബ്. കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാരിൽ പരമാവധി ആളുകൾക്ക് മറ്റ് IT കമ്പനികളിൽ പുനർനിയമനം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് IT കമ്പനികളുടെ കൂട്ടായ്മയായ GTEC അറിയിച്ചതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷത്തേക്ക് മാത്രം TC ഇല്ലാതെ അംഗീകൃത സ്കൂളുകളിൽ പ്രവേശനത്തിന് സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ച് ഉത്തരവായി. അടുത്ത അധ്യയന വർഷം മുതൽ ഈ ആനുകൂല്യം ലഭിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6.

നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം നഗരമേ നന്ദി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. ഈ ഗാനം എസ് ജാനകിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.

ഇനി രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിൽ യേശുദാസും അരുന്ധതിയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതൊർക്കുന്നു പനങ്ങാട് നിന്ന് ഹരിദാസൻ കമൽ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
5: ഇനി രാധ എന്ന പെൺകുട്ടിയിലെ ഗാനമാണ് പി ജയചന്ദ്രൻ പാടിയത്. ദേവദാസിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ഗാനത്തിനായി കാതോർക്കുന്നു ഇടക്കാട് നിന്ന് അശ്വിൻ മോഹൻ.

ഇനി പാവങ്ങാട് നിന്നും മിനി ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം. തൃഷ്ണ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

ഇനി ബാലുശ്ശേരിയിൽ നിന്നും ശ്രീനിലയത്തിലെ രമ്യ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം യാത്ര എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: കാവശ്ശേരിയിൽ നിന്നും റഷീദ് ചുണ്ടക്കാട് കൂടി ആവശ്യപ്പെട്ടിരുന്നു ഈ ഗാനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ഇനി ദേവകി അമ്മ മടവൂർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഇനി നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് കണ്ണൂർ ആലച്ചേരി നിന്ന് അലീന ജോസ്.

ഇനി നിന്നിഷ്ടം. ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനെ കതിർക്കുന്നു പടിക്കൽ നിന്നും ദേവപ്രിയ.

ആകാശദൂത് എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു പെരുവണ്ണാമൂഴിയിൽ നിന്നും അനിത, ഉണ്ണികൃഷ്ണൻ, ഇന്ദിര, പുലരി എന്നിവർ.